ഒരു ചെറു പട്ടണത്തിൽ റഫീഖ് എന്ന യുവാവ് ഒരു സൈക്കിൾ റിപ്പയർ കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവന്റെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് തുടങ്ങുക എന്നതായിരുന്നു. പക്ഷേ ചുറ്റുമുള്ളവർ പലപ്പോഴും അവനെ കളിയാക്കും. ഈ ചെറിയ ശമ്പളത്തിൽ നീ എന്ത് നേടാനാണ് എന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും പറയാതെ തന്റെ ജോലി കൂടുതൽ നന്നായി ചെയ്യാൻ ശ്രമിച്ചു. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെറിയ തുകകളെങ്കിലും മാറ്റിവെക്കുകയും ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അവൻ സ്വന്തമായി ഒരു ചെറിയ വർക്ക്ഷോപ്പ് തുടങ്ങി. പിന്നീട് അതേ വർക്ക്ഷോപ്പ് വലിയൊരു സർവീസ് സെന്ററായി വളർന്നു. ഉദ്ഘാടന ദിവസം അവനെ ഒരിക്കൽ പരിഹസിച്ചവരിൽ പലരും അഭിനന്ദിക്കാനെത്തി. അപ്പോൾ അവൻ പറഞ്ഞൊരു വാക്ക് എല്ലാവരെയും ചിന്തിപ്പിച്ചു. എന്നെ മുന്നോട്ട് നയിച്ചത് ആളുകളുടെ പ്രശംസയല്ല, അവർ വിശ്വസിക്കാതിരുന്ന സമയത്തും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിശ്വസിച്ചതാണ്. ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതല്ല പ്രധാനം, നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് June 20 കൊല്ലവർഷം 1201 മിഥുനം 6 ശനിയാഴ്ച.

ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടെ കൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.

0: மார்னிங் போஜோ.
1: குட் மார்னிங், நமஸ்காரம், வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. நல்லொரு மனோகரமாயிட்டுள்ள சாட்டர்டே மோர்னிங் தா ஸ்டார்ட் ചെയ്തിരിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ഇന്ന് എന്തൊക്കെ ചെയ്ത് തീർക്കണം, ഓഫീസിലെ പെൻഡിങ് വർക്കുകൾ എന്തൊക്കെയാണ്, വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനെ നീളുന്ന ഒരു വലിയ ടു ഡു ലിസ്റ്റ് നമ്മുടെ മനസ്സിൽ കാണും അല്ലേ. ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും, ഓടി നടന്ന് പണികൾ ചെയ്യാറുണ്ട്. പക്ഷെ വൈകുന്നേരം തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് ചെയ്തോ എന്ന് സ്വയം ചോദിച്ചാൽ ഒരു വലിയ നോ ആയിരിക്കും മിക്കവാറും നമ്മുടെ ആൻസർ അല്ലേ. കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാത്തത് കൊണ്ടുള്ള ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് June 20. ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് വേൾഡ് പ്രൊഡക്ടിവിറ്റി ഡേ ആണ്. ഈ പ്രൊഡക്ടിവിറ്റി എന്ന് കേൾക്കുമ്പോൾ രാവിലെ മുതൽ രാത്രി വരെ യാതൊരുവിധ റെസ്റ്റും ഇല്ലാതെ വർക്ക് ചെയ്യുന്നതാണെന്ന് വിചാരിക്കരുത്. അത് ടോട്ടലി റോങ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന വർക്ക് എത്രത്തോളം സ്മാർട്ടായിട്ടും എളുപ്പത്തിലും കൃത്യസമയത്ത് ചെയ്ത് തീർക്കുന്നു എന്നതാണ് ഈ പ്രൊഡക്ടിവിറ്റി കൊണ്ട് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഉപരി സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഡെയിലി റൊട്ടീനിൽ വളരെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം പ്രോപ്പറായിട്ടുള്ള പ്ലാനിംഗ് നടത്തുക എന്നുള്ളതാണ്. ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അന്ന് തീർക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടാസ്കുകൾ ഏതൊക്കെയാണ് എന്ന് പ്ലാൻ ചെയ്ത് നോക്കുക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാതെ ഇടയ്ക്ക് ചെറിയ ബ്രേക്സ് എടുക്കാനായിട്ടും ശ്രദ്ധിക്കുന്നതും കുറച്ച് നല്ലതാണ് കേട്ടോ. ഇത് നമ്മുടെ എനർജി ലെവൽ നിലനിർത്താനായിട്ടും കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയൊരു ഡിസ്ട്രാക്ഷനാണ് മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയ അല്ലേ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും മെസ്സേജ് അയക്കുന്ന ആ ഒരു വോയിസ് കേട്ടാൽ അപ്പോൾ പിന്നെ ഫോൺ എടുത്ത് നോക്കുന്ന ആ ഒരു ശീലം ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ പകുതി സമയവും സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാതെ വൺ ടാസ്ക് അറ്റ് എ ടൈം എന്ന രീതി ഫോളോ ചെയ്യുന്നത് നമ്മുടെ വർക്കിൻ്റെ ഔട്ട്പുട്ട് കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ടൈം കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകാനായിട്ടും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് മീ ടൈം കണ്ടെത്താനായിട്ടും ഈ ഒരു പ്രൊഡക്ടിവിറ്റി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ മോർണിംഗ് മോജോ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സാറ്റർഡേ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഷോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി സത്യം ശിവം സുന്ദരം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

യെസ്, എങ്ങനെ നമ്മൾ ഇന്ന് സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാനു കേട്ടോ. ഈ സ്പോർട്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ആവേശം കടന്നു വരുന്ന ഒന്നാണല്ലേ. ഒരു വിശാലമായിട്ടുള്ള കോർട്ടിലെ കയ്യിലുള്ള ഒരു റാക്കറ്റ് യൂസ് ചെയ്ത് ഒരു ചെറിയ ബോളിനെ വളരെ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ആ ഒരു ഗെയിം കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ്. റോജർ ഫെഡറർ, റാഫേൽ നദാൽ തുടങ്ങിയ ഇതിഹാസ താരങ്ങളുടെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ഏത് സ്പോർട്സിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള, അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള ഫോക്കസ് ആവശ്യമുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഗെയിമിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. യെസ്, ടെന്നിസ്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഇന്റർനാഷണൽ ടെന്നിസ് ഡേ ആയിട്ടാണ് ലോകമെമ്പാടും ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സ്പോർട്സ് ഇനങ്ങളിൽ ഒന്നാണ് ഈ ഒരു ടെന്നിസ് എന്ന് പറയുന്നത്. വെറുതെ ഒരു റാക്കറ്റും ബോളും വെച്ച് കളിക്കുന്ന ഒരു സാധാരണ ഗെയിം അല്ല ഇത്. മികച്ച ഫിസിക്കൽ ഫിറ്റ്നസിനൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള മെന്റൽ കോൺസെൻട്രേഷനും ആവശ്യമുള്ള ഒരു ഗെയിം കൂടിയാണ് കേട്ടോ. എതിരാളി എങ്ങോട്ടാണ് ബോൾ അടിക്കുന്നതെന്ന് വളരെ പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടും അതനുസരിച്ച് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനായിട്ടും കഴിഞ്ഞില്ലെങ്കിൽ ഈ ഒരു ഗെയിമിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പരാജയപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ശരീരവും ബുദ്ധിയും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു മികച്ച ഗെയിമാണ് ഈ ഒരു ടെന്നിസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയ ഏറ്റവും മികച്ചൊരു വർക്കൗട്ടാണ് ടെന്നിസ് എന്ന ഗെയിം. ഈ ഒരു വിനോദത്തിൽ ഏർപ്പെടുന്നത് വഴി നമ്മുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിക്കുകയും സ്ട്രെസ്സൊക്കെ മാറി മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. പ്രായഭേദമന്യേ ആർക്കും വളരെ ആസ്വദിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം കൂടിയാണ് ടെന്നിസ് എന്ന് പറയാം. പ്രൊഫഷണൽ ആയിട്ട് കളിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പമോ ഫാമിലിക്കൊപ്പമോ ഒരു ഫണ്ണ് ഗെയിമായിട്ട് ടെന്നീസ് കളിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിനത്തിൽ അത്തരം ഒരു കായിക വിനോദം തുടങ്ങാനായിട്ടുള്ള ഒരു പഴയ സ്പോർട്സ് സ്പിരിറ്റ് എല്ലാവരും ഒന്ന് പൊടിത്തട്ടി എടുക്കുന്നത് നല്ലതായിരിക്കും. ഒഴിവ് സമയങ്ങൾ കിട്ടുന്ന സമയത്ത് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാകാൻ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ബോഡിക്കും മനസ്സിനും എപ്പോഴും ഒരുപോലെ എനർജി നൽകുന്ന ഒന്നാണ്. സോ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി ആരും മറക്കണ്ട, ഇന്ന് ഇന്റർനാഷണൽ ടെന്നിസ് ഡേ ആണ്. ഒപ്പം തന്നെ വേൾഡ് പ്രൊഡക്ടിവിറ്റി ഡേയും കൂടിയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 19 മിനിറ്റ് ആയിരിക്കാണ് മോർണിംഗ് മോജുലിയുടെ കേൾക്കാം ഇനിയൊരു മനോഹരമായിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി ഇവൻ മര്യാദരാമൻ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: You are listening to ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM
2: 90 വാർത്തകൾ വായിക്കുന്നത് ആമിന നജ്മ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലികാവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. വിശദാംശങ്ങളിലേക്ക്.
3: മയൂർഭഞ്ചിലെ പഹാത്പൂർ ഗ്രാമത്തിലെത്തുന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അവിടെയുള്ള നൈപുണ്യ വികസന കേന്ദ്രം, പഹാത്പൂർ സ്കൂൾ എന്നിവിടങ്ങൾ സന്ദർശിക്കും. തുടർന്ന് മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ 2-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പരിപാടിയിൽ 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തും. പിന്നീട് പശ്ചിമബംഗാളിലെ താരകേശ്വരിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ യുഎസ് ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം പുരോഗമിക്കുമ്പോൾ രാജ്യതാൽപര്യങ്ങൾ വികസിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഭീകരവാദികളെ പരിശീലിപ്പിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ആരോപിച്ച് ഇന്ത്യ. യു എൻ ഹൈക്കമ്മീഷണറുടെ വാർഷിക റിപ്പോർട്ടിനെക്കുറിച്ചുള്ള സംവാദത്തിനിടെ പാകിസ്ഥാനും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും ജമ്മുകശ്മീർ വിഷയം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൌത്യത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗിന്റെ ഈ പരാമർശം. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായി തുടരുമെന്ന് അവർ വ്യക്തമാക്കി. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലികാവകാശമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നടപ്പാതയിലൂടെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ നടക്കാനുള്ള പൌരന്മാരുടെ അവകാശത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യുജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എൻടിഎ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം.
2: രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിലും ഭാരത് പാസ്പോർട്ട് സേവാ പരിപാടിയിലൂടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക റീജിയണൽ പാസ്പോർട്ട് ഓഫീസർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ നയങ്ങൾ ഇന്ത്യയെ ഒരു വിശ്വബന്ധുവായി ഉയർത്തുമ്പോൾ രാജ്യത്തിന്റെ പാസ്പോർട്ട് ഏറെ ബഹുമാനപൂർവ്വമാണ് ലോകം നോക്കിക്കാണുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
4: As our foreign policy establishes India as a Vishwa Bandhu, the Indian passport is treated with respect and with confidence internationally. Our responsibility is to ensure that the process of obtaining this document remains a matter of right, not as a struggle.
2: സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെയുള്ള കർമ്മസമിതി FATFന്റെ അടുത്ത വൈസ് പ്രസിഡന്റായി ഇന്ത്യയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വിവേക് അഗർവാളിനെ തെരഞ്ഞെടുത്തു. നിലവിൽ സാംസ്കാരിക മന്ത്രാലയ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ വിവേക് അഗർവാളിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് ഏറെ അഭിമാനം നൽകുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. എൻഡിഎ നയിക്കുന്ന കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നു. മിഷൻ ലൈഫ് സംരംഭത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിനിലും അദ്ദേഹം പങ്കുചേർന്നു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക, ഖത്തർ, ഇറാൻ എന്നിവരുടെ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് വെടിനിർത്തലിന് സംബന്ധിച്ച് ഇസ്രയേലും ഹിസ്ബുല്ലയും. അതേസമയം തെക്കൻ ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിലുണ്ടായ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് യുഎസ് ഇറാൻ സമാധാന ചർച്ചകൾ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായിട്ടാണ് വെടിനിർത്തലിനെ കണക്കാക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക ഔദ്യോഗികമായി പിൻവലിച്ചിട്ടുണ്ട്. ഇതോടെ ഹോർമുസ് കടലിടുക്കിലൂടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുമെന്ന് ഇറാനും ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ 2-0 പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് മൊറോക്കോ സ്കോട്ട്ലന്റിനെ തോൽപ്പിച്ചു. ഗ്രൂപ്പ് സിയിൽ രാവിലെ 6 മണിക്ക് ആരംഭിച്ച ബ്രസീൽ ഹെയ്റ്റി മത്സരം പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ ഇന്ന് രാവിലെ 8:30 തുർക്കിയെ പരാഗ്വേ മത്സരം നടക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ എംഎ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലും ഇജൽകരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൊൽഹാപൂരിൽ നടക്കുന്ന പൊതുയോഗത്തെയും ശ്രീ ഷാ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ, പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ കഴിഞ്ഞു.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.

കൃഷിക്കാർ എന്ന സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ മോർണിംഗ് മോജൂലൂടെ കേട്ടത്. കൂടെയുള്ളത് ആർ ജെ അനാമിക ആണ് കേട്ടോ. നമ്മുടെ ഡെയിലി ലൈഫിൽ സമയം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് എപ്പോഴും തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഒരു ക്വിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രം ഫോൺ അൺലോക്ക് ചെയ്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആ ഒരു കോണ്ടാക്ട് സെർച്ച് ചെയ്തെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഇനി മുതൽ വേണ്ട. നമ്മുടെ ജോലി കുറച്ചുകൂടി ഈസിയാക്കാനായിട്ടും ഒരുപാട് ടൈം സേവ് ചെയ്യാനായിട്ടും വേണ്ടി ഒരു പവർഫുൾ ആയിട്ടുള്ള ഹോം സ്ക്രീൻ ഷോർട്ട് കട്ട് ഫീച്ചർ നമ്മുടെ വാട്സപ്പ് ദാ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകാനു കേട്ടോ. ഇനി മുതൽ ആർക്കെങ്കിലും ഒരു വോയിസ് മെസ്സേജ് അയക്കാൻ വേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫോണിന്റെ ഹോം സ്ക്രീനിലുള്ള ഷോർട്ട് കട്ട് ടാപ്പ് ചെയ്ത് നേരെ വോയിസ് നോട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇങ്ങനെ റെക്കോർഡ് ചെയ്ത ശേഷം ഏത് കോണ്ടാക്ടിലേക്കും അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾക്കും ഒരേ സമയം സെൻഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ഷോർട്ട് കട്ട് വഴി റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ടും സാധിക്കുന്ന ഒന്നുകൂടിയാണ്. ഇതിന് പുറമെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് കഴിയുന്ന ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് വിഡ്ജറ്റ് കൂടി വൈകാതെ എത്തും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇത് ഫോണിൽ മാത്രമല്ല വെബ് വേർഷൻ യൂസ് ചെയ്യുന്നവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാട്സപ്പ് വെബിൽ മുൻപ് വ്യക്തികൾ മാത്രം കോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്ന ആ ഒരു സ്ഥാനത്ത് ഇപ്പോൾ 32 പേരെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഈസി ആയിട്ട് ഗ്രൂപ്പ് ഓഡിയോ വീഡിയോ കോൾസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. നിലവിലെ പണിപ്പുരയിലുള്ള ഈ ഒരു പുതിയ മൊബൈൽ ഹോം സ്ക്രീൻ ഫീച്ചറുകൾ സാധാരണ യൂസർമാരിലേക്ക് എത്താനായിട്ട് ഇനി കുറച്ച് മാസങ്ങൾ കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം.

വരും ദിവസങ്ങളിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഫാസ്റ്റാക്കാൻ ഫാസ്റ്റാക്കി മാറ്റാനായിട്ട് ഈ ഒരു പുതിയ മാറ്റങ്ങൾ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്ന് ഉറപ്പുള്ളൊരു കാര്യമാണ്. എന്തായാലും ഈ ഒരു ഫീച്ചർ വരാനായിട്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സമയം കൂടി ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 47 മിനിറ്റ് ആയിരിക്കാണ്. യൂത്ത് എന്ന മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. മോർണിംഗ് മോജോയിൽ ഇനി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ കൊല്ലം കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക്കിൽ 2026-27 അധ്യയന വർഷത്തിലെ വർക്കിംഗ് പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം എന്നൊരു അപ്ഡേറ്റ് ആണ് ആദ്യം തന്നെ എത്തിയിരിക്കുന്നത് കേട്ടോ. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗം ാണ് ഒഴിവുള്ളത്. സയൻസ് വിഷയങ്ങളിൽ പ്ലസ് ടു VHSC അല്ലെങ്കിൽ 2 വർഷ IT ഒരു വർഷ പ്രവൃത്തി പരിചയമുള്ളവർക്കും ഈ ഒരു ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള വെബ്സൈറ്റ് വരുന്നത് www.polyadmission.org/WP. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, www.polyadmission.org/WP. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിരിക്കുകയാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനി കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്, ഫ്രം ദ മൂവി ഒരു നാൾ വരും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyatankara, Kottarakara, Karunagappally.
3: Morning, Bojo.
4: ബിരുദതല മെഡിക്കൽ പ്രവേശനത്തിനുള്ള പരീക്ഷയായിട്ടുള്ള നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ്, അതായത് നീറ്റ് UG 2026 പുനഃപരീക്ഷ നാളെ നടക്കാനായിട്ട് പോവുകയാണ്. ഇന്നൊരു അപ്ഡേറ്റാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. പകൽ 2 മുതൽ വൈകിട്ട് 5:15 വരെ ആയിരിക്കും ഈ ഒരു എക്സാം നടക്കാനായിട്ട് പോകുന്നത്. പകൽ 11 മണി മുതൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്താനായിട്ട് സാധിക്കും. ആൻഡ് കഴിഞ്ഞ തവണത്തെ റോൾ നമ്പർ, പരീക്ഷാ സെന്റർ തുടങ്ങിയവയിൽ ചെറിയ രീതിയിലുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആൻഡ് അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റുകൾ ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ: www.nta.ac.in അല്ലെങ്കിൽ https://neet.nta.nic.in. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം: www.nta.ac.in അല്ലെങ്കിൽ https://neet.nta.nic.in. സോ നാളെ എക്സാം എഴുതാനായിട്ട് പോകുന്ന, നീറ്റ് എക്സാം എഴുതാനായിട്ട് പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്വാൻസ് ആയിട്ട് ഓൾ ദി ബെസ്റ്റ് വിഷസ് അറിയിക്കുകയാണ്. നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഇന്നത്തെ ഒരു ശനിയാഴ്ച ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള വിഷസ് അറിയിക്കാനായിട്ടുണ്ടെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0090. ലക്കി ദ റേസർ എന്ന സിനിമയിലെ ഒരു പാട്ടാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: നാളെ ബർത്ത്ഡേയാണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കേ, ഓർമ്മയുണ്ട്.
3: സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

യെസ്, അങ്ങനെ പ്രേമ മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനോമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 31 മിനിറ്റ് ആയിരിക്കാം കേട്ടോ. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജസ് എത്തിയിട്ടുണ്ട്, ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ മത്സരിക്കേണ്ടത് നിങ്ങളുടെ തന്നെ കുറവുകളോടാണ്. സ്വന്തം കുറവുകൾ തിരുത്തുന്നവരാണ് ജീവിതത്തിലെ യഥാർത്ഥ വിജയി. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുലേഷ് ഏടനാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫ്രം അയനിക്കോട്. സുലേഷ് ഏടൻ പറഞ്ഞിട്ടുള്ള കാര്യം എത്ര കറക്റ്റ് ആണല്ലേ. നമ്മളിൽ കൂടുതൽ ആളുകളും എപ്പോഴും മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാറാണ് പതിവ്. മറ്റുള്ളവരെക്കാൾ വലിയ നിലയിലെത്തണം, അവരെ തോൽപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പലരും ജീവിക്കാറുള്ളത്. എന്നാൽ നമ്മുടെ യഥാർത്ഥ കോമ്പറ്റീഷൻ മറ്റുള്ളവരോടല്ല, പകരം നമ്മളോട് തന്നെയാണ് എന്നുള്ളതാണ് സുലേഷ് ഏട്ടൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇന്നലത്തെ നമ്മളെക്കാൾ മികച്ച ഒരാളായിട്ട് ഇന്ന് മാറാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മളിലുള്ള തെറ്റുകളും കുറവുകളും എന്തൊക്കെയാണെന്ന് സ്വയം മനസ്സിലാക്കി അത് തിരുത്താനായിട്ട് ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിലല്ല, പകരം നമ്മുടെ സ്വന്തം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പോസിറ്റീവാക്കി മാറ്റാനായിട്ട് സ്വയം മുന്നോട്ട് പോകുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. അങ്ങനെ സ്വന്തം കുറവുകളൊക്കെ തിരുത്തി മുന്നേറുന്നവരാണ് ജീവിതത്തിലെ യഥാർത്ഥ വിജയികൾ. ശരിക്കും പറഞ്ഞാൽ കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ് നോട്ട് വിത്ത് അതേഴ്സ് എന്ന വലിയൊരു പാഠമാണ് സുലേഷ് ഏടൻ ഈ ഒരു മെസ്സേജിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള മെസ്സേജ് അയച്ച സുലേഷ് ഏടനും ചെയ്യേണ്ട ഫാമിലിക്കും ഒരുപാട് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അടിപൊളി വീക്കെൻഡ് ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ഏടനാണ് കേട്ടോ. വിട്ടുകളയാനായിട്ട് തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ കഴിയാത്തതുമായ ചില ബന്ധങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ സങ്കടവും നൽകുന്നത്. അഴകിനെ സ്നേഹിക്കുമ്പോഴല്ല, ആഴത്തിൽ സ്നേഹിക്കുമ്പോഴാണ് ബന്ധങ്ങൾക്ക് മൂല്യമുണ്ടാകുന്നത്. ഹൃദയപൂർവ്വം ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജാണ് മനോജ് ഏട്ടൻ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ ലൈഫിൽ സ്വന്തമാക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള, എന്നാൽ ഒന്നിനു വേണ്ടിയും വിട്ടുകളയാനായിട്ട് തോന്നാത്ത ചില സ്പെഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് കാണും അല്ലേ. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് നമുക്ക് ഒരുപാട് സന്തോഷവും അതേസമയം തന്നെ ഒത്തിരി സങ്കടവും സമ്മാനിക്കാറുള്ളത്. പലപ്പോഴും ആളുകൾ ബാഹ്യമായിട്ടുള്ള ബ്യൂട്ടി കണ്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കാറുള്ളത് അല്ലേ. എന്നാൽ വെറും ഒരു അഴകിനെ മാത്രം നോക്കി സ്നേഹിച്ചാൽ ആ ഒരു ബന്ധത്തിന് വലിയ ആയുസ് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു റിലേഷൻഷിപ്പിന് യഥാർത്ഥ വില ഉണ്ടാകുന്നത് നമ്മളവരെ ആഴത്തിൽ സ്നേഹിക്കുമ്പോഴാണ്. പരസ്പരം മനസ്സിലാക്കി ഹൃദയം കൊണ്ട് ആഴത്തിൽ സ്നേഹിക്കാനായിട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ബന്ധങ്ങൾക്ക് അർത്ഥമുണ്ടാകൂ എന്നുള്ളതാണ് മനോജ് ഏട്ടൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ട്രൂ ലവ് ഈസ് നോട്ട് അബൌട്ട് ഔട്ടർ ബ്യൂട്ടി, ഇറ്റ്സ് ഓൾ അബൌട്ട് ഡീപ് ഇമോഷണൽ കണക്ഷൻ എന്നുള്ളൊരു കാര്യം കൂടി മനോജ് ഏട്ടൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും മെസ്സേജ് അയച്ച നമ്മുടെ മനോജ് ഏട്ടനും ചെയ്യേണ്ട ഫാമിലിക്കും നല്ലൊരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ, ശനിയാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോഡ്സ്, അതുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474 291 9090, 0474 291 9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

യെസ് അങ്ങനെ ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ മോർണിംഗ് മോജോയിലൂടെ കേട്ടത്. കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 44 മിനിറ്റ് ആയിരിക്കുകയാണ്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആശ്രിയ എഫ് എം, ഇന്നെന്റെ ചേച്ചിയുടെയും ഹസ്ബൻഡിന്റെയും 16th വെഡിങ് ആനിവേഴ്സറി ആണ്. അവർക്കൊന്ന് വിഷ് ചെയ്യാമോ? ആശംസകളോടെ ദീപിക ചേച്ചിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മെസ്സേജ് അയച്ച ദീപിക ചേച്ചിക്ക് നല്ലൊരു ദിവസം ആശംസിക്കാണ്. ഒപ്പം തന്നെ ഇന്ന് 16th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നമ്മുടെ ദീപിക ചേച്ചിയുടെ ചേച്ചിക്കും ഹസ്ബൻഡിനും 1000 വിവാഹവാർഷിക ആശംസകൾ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം ഒത്തിരി ഒത്തിരി സന്തോഷത്തോടുകൂടി ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നജീബ ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രിയ എഫ് എം, ഓൺലൈനിലുള്ള ചങ്ങാതിമാരെക്കാൾ അപ്പുറം ഓഫ്ലൈനിൽ ചേർത്ത് വെക്കാവുന്ന ചങ്ങാതിമാരാണ് നല്ല പുസ്തകങ്ങൾ. നമ്മിലെ ചിന്തയെ ഉണർത്തി നമ്മെ വളർത്തുന്ന നന്മയുള്ള ചങ്ങാതിമാർ. നേരുന്നു ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ട് നജീബ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫ്രം പെരുങ്കുളം. വളരെ കറക്റ്റായുള്ള കാര്യമാണല്ലേ. ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ കാലത്ത് നമ്മളിൽ കൂടുതൽ ആളുകളും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഓഫ്ലൈനിലും ഒക്കെയാണ് കൂടുതൽ സമയം, ഓൺലൈനിലും ഒക്കെയാണ് നമ്മൾ കൂടുതൽ സമയവും ചെലവഴിക്കാറുള്ളത്. അവിടെ നമുക്ക് ഒരുപാട് ഓൺലൈൻ ഫ്രണ്ട്സ് ഉണ്ടാകുമെങ്കിലും അവരെക്കാളൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും നിർത്താൻ പറ്റിയ, അല്ലെങ്കിൽ ചേർത്ത് നിർത്താൻ പറ്റിയ ഏറ്റവും മികച്ച ഓഫ്ലൈൻ കൂട്ടുകാരാണ് നല്ല പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് അതൊരിക്കലും നമ്മളെ ഒറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ചതിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പകരം നമ്മുടെ ഉള്ളിലെ ചിന്തകളെ ഉണർത്താനായിട്ടും അറിവ് തന്ന് നമ്മളെ നല്ലൊരു മനുഷ്യനാക്കി വളർത്താനായിട്ടും പുസ്തകങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒരു നല്ല പുസ്തകം കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും ബോറടിക്കില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ചുരുക്കി പറഞ്ഞാൽ ബുക്സ് ആർ അവർ ബെസ്റ്റ് കമ്പാനിയൻസ് ആൻഡ് ലൈഫ് ടൈം ഫ്രണ്ട്സ്. എന്തായാലും ഇത്രയും മനോഹരമായുള്ള മെസ്സേജ് അയച്ച നമ്മുടെ നജീബ ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു അടിപൊളി ശനിയാഴ്ച ദിവസം ആയിരിക്കട്ടെ. ഒപ്പം തന്നെ ഇന്ന് 16th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നമ്മുടെ ദീപിക ചേച്ചിയുടെ ചേച്ചിക്കും ഹസ്ബൻഡിനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: മോർണിംഗ് മോജോ.
1: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് മീരയാണ്. ഗുഡ് മോർണിംഗ് ആസ്ട്രിയ എഫ് എം. മറ്റുള്ളവരുടെ കൈയടിക്ക് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് അഭിമാനം തോന്നുന്ന രീതിയിൽ ജീവിക്കുന്നതാണ്. നമ്മുടെ ഓരോ ചുവടും നമ്മുടെ സ്വപ്നങ്ങളിലേക്കാണെന്ന് ഉറപ്പ് വരുത്തുക. തളരുമ്പോൾ വിശ്രമിക്കാം, ബട്ട് ഒരിക്കലും നിൽക്കരുത്. നല്ലൊരു സാറ്റർഡേ ആയിരിക്കട്ടെ എല്ലാവർക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മീര നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. തിരിച്ചും മീരയ്ക്കും നല്ലൊരു അട്ടിപൊളി ശനിയാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനു കേട്ടോ. മീര പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവർ നമ്മളെ അഭിനന്ദിക്കുമോ എന്ന് ചിന്തിച്ച് ജീവിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതിനേക്കാൾ എത്രയോ വലുതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് തന്നെ അഭിമാനം തോന്നുക എന്നുള്ളതല്ലേ. നമ്മുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഓരോ ദിവസവും അതിലേക്ക് ചെറിയ ചെറിയ ചുവടുകൾ വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ജീവിതയാത്രയിൽ തളരുന്ന സമയത്ത് ഒരല്പം വിശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഒരിക്കലും ലക്ഷ്യത്തിൽ എത്താതെ പകുതി വഴിയിൽ നിന്ന് പോകരുത്. നമ്മുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കയ്യിലല്ല, നമ്മുടെ സ്വന്തം കയ്യിലാണെന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് മീര പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ലീവ് ലൈഫ് ഫോർ യുവർ സെൽഫ്, ഫോളോ യുവർ ഡ്രീംസ് ആൻഡ് കീപ് മൂവിംഗ് ഫോർവേഡ് എന്നുള്ള കാര്യമാണ് മീര മെസ്സേജിലൂടെ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മ ടീച്ചറാണ് കേട്ടോ. നമസ്കാരം ആശ്രയ ആൻഡ് അനാമിക, ഏവർക്കും സൗഖ്യമല്ലേ, സുഖമായിട്ടിരിക്കാനോ കേട്ടോ. സംസാരിക്കുന്നവർക്ക് കാതുകൾ കൊടുക്കുക, നല്ല കാഴ്ചകൾ കാണിച്ചു തരുന്നവർക്ക് കണ്ണുകൾ കൊടുക്കുക, നമ്മളെ പൂർണ്ണമായും അറിഞ്ഞ് സ്നേഹിക്കുന്നവർക്ക് മനസ്സ് കൊടുക്കുക. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് ടീച്ചർ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല തരത്തിലുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട് ഒക്കെ ഉണ്ടല്ലേ. അവരോടൊക്കെ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യമാണ് സിമ്പിളായിട്ട് ഈ ഒരു മെസ്സേജിലൂടെ ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ കാതുകൾ കൊടുക്കുക, അതായത് അവരെ ശ്രദ്ധയോടുകൂടി കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. നല്ലൊരു ഗുഡ് ലിസണർ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല കാര്യങ്ങളും നല്ല വഴികളും കാണിച്ചു തരുന്നവർക്ക് നമ്മുടെ കണ്ണുകൾ കൊടുക്കുക, അവരുടെ നല്ല കാഴ്ചപ്പാടുകളെയും ഉപദേശങ്ങളെയും സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. എല്ലാറ്റിനും ഉപരിയായിട്ട് നമ്മുടെ എല്ലാ കുറവുകളോടും കൂടിയ നമ്മളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ചില ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ മനസ്സ് തന്നെയാണ്. നമ്മളെ മനസ്സിലാക്കുന്നവരെ തിരിച്ചും ഹൃദയം കൊണ്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് തങ്കമ്മ ടീച്ചർ ഈ ഒരു മെസ്സേജിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ചോ നമ്മുടെ തങ്കമ്മ ടീച്ചർക്കും ഒരുപാട് സന്തോഷമുള്ള നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ്. ഓരോ മനുഷ്യനും അന്തസ്സോടെയും സുരക്ഷിതത്വത്തോടെയും ജീവിക്കാൻ അവകാശമുണ്ട്. സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവരുടെ കണ്ണീരിനും അതിജീവനത്തിനും ഒപ്പം നിൽക്കാൻ ഈ ലോക അഭയാർത്ഥി ദിനത്തിൽ നമുക്കൊത്തുചേരാം. കരുണയും സ്നേഹവും നിറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു June 20 ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആബേൽ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫൈനലി ലക്ഷ്മിയും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുഖദുഃഖങ്ങളുടെ ജീവിതയാത്രയിൽ ഓർമ്മിക്കുവാൻ കുറെ നല്ല നിമിഷങ്ങൾ, അതാകട്ടെ ഓരോ സൗഹൃദവും. ഹാപ്പി ശനിയാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജാണ് നമുക്ക് ലക്ഷ്മി അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ ലക്ഷ്മിക്കും അതുപോലെ തന്നെ ആബേൽ ചേട്ടനും തങ്കമ്മ ടീച്ചർക്കും മീരയ്ക്കും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള സമാധാനമുള്ള ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഈ ഒരു വീക്കെൻഡ് അടിപൊളിയായിട്ട് എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മുടെ ദീപക് ദേവ് കമ്പോസ് ചെയ്തിട്ടുള്ളൊരു സൂപ്പർ ഹൈറ്റ് പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
2: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനെ വാലി പീഡിയോക്കോ സശക്ത കർനേക്കായി മഹാ അഭിയാനായ
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
7: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
6: അതേനേ, എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
9: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Perepadan's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vilakkuravum gunameenmayum njangal nalguna urappu.
3: Ella veetavashyangalkkum Aljo oppumundu.
4: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummanur. Aljo, vilakkuravinte vismayam.
5: 40 varshathe vishwastha parambaryavumayi New Padmas Textiles. Ladies wear, kids wear, men's wear, wedding wears thodangi athyugran collections inde one shekharam. New Padmas Textiles. Opposite to KMK Hospital, Kunnikot.
6: Morning, Bojo.
7: ഈ ആർട്സും ഒപ്പം സ്പോർട്സ് കാര്യങ്ങളും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ഹാപ്പി ആയിട്ടുള്ള അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്റർനാഷണൽ ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൊല്ലം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ഒരു കോമ്പറ്റീഷൻ സംഘടിപ്പിക്കാനു കേട്ടോ. കാട്ടാക്കട സ്പോർട്സ് ക്ലബ്ബുമായിട്ട് സഹകരിച്ചാണ് ഈ ഒരു ക്വിസ് ആൻഡ് പെയിന്റിംഗ് മത്സരം നടത്താനായിട്ട് പോകുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ച കൃത്യം 10:30 കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള കുട്ടികൾ രാവിലെ 10 തന്നെ ഇവിടെ റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടതാണ് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിലെ ക്വിസ് മത്സരത്തിലെ HS HSS കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനും അതുപോലെ തന്നെ പെയിന്റിംഗ് മത്സരത്തിലെ UP HSS കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനുമാണ് പങ്കെടുക്കാനായിട്ടുള്ള അവസരം വന്നിട്ടുള്ളത്. സോ ഈ ഒരു കോമ്പറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിലെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 9 5 5 8 6 8 7 8 എന്നുള്ളതാണ് നമ്പർ. നമ്പർ ഒന്നുകൂടി പറയാം, 9 9 5 5 8 6 8 7 8 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ കുട്ടികളൊക്കെ ഈ ഒരു അവസരം മിസ്സാക്കാണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 24 ആയിരിക്കുകയാണ്. നമ്മുടെ ഷാറൂഖ് ഖാന്റെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: മോർണിംഗ് ഭോജോ.
3: നമ്മുടെ വെതറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലയിലെ ശക്തമായിട്ടുള്ള മഴയും കാറ്റും ഇടിമിന്നലും ഇനിയും തുടരും എന്നാണ് പുതിയൊരു മുന്നറിയിപ്പ് എത്തിയിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പബ്ലിക് ജാഗ്രത പാലിക്കണം എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ചെയർപേഴ്സൺ കൂടി അറിയിച്ചിട്ടുണ്ട്. ഇതുമാത്രമല്ല, കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ സ്പീഡിലും ശക്തമായിട്ടുള്ള കാറ്റ് വീശാനായിട്ടും സാധ്യത ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും കൃത്യമായിട്ടുള്ള സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ കാലാവസ്ഥ വീണ്ടും നോർമൽ ആകുന്നത് വരെ സ്വന്തം സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 38 മിനിറ്റ് ആയിരിക്കുകയാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനി കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി നിവേദ്യം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
4: ഫിഫ വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: മോർണിംഗ് മോജോ,
3: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 51 ആയിരിക്കാണ്. ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മൾ ആദ്യം സംസാരിച്ച ആ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനു കേട്ടോ. ഇന്ന് വേൾഡ് പ്രൊഡക്ടിവിറ്റി ഡേ ആണ്. നമ്മുടെ കയ്യിലുള്ള ടൈം ഒട്ടും വേസ്റ്റ് ആക്കാതെ ഏറ്റവും സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഇന്ന് മുതൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വലിയ പ്ലാനുകളൊന്നും വേണ്ട, നമ്മുടെ ഡെയിലി റൊട്ടീനിൽ വരുത്തുന്ന വളരെ ചെറിയ മാറ്റങ്ങൾ മതി ലൈഫിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തീർക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഈ ഒരു ദിവസം ഫുൾ ഓൺ ഫുൾ പ്രൊഡക്റ്റീവ് ആയിട്ട് മാറ്റാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഈ ഒരു വീക്കെൻഡ് എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അടിപൊളി വീക്കെൻഡ് ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: கனவுகள் a thought for the future.
1: நமஸ்காரம், வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு படவுகளோட ஆஸ்பயா எஃப்எம் 90 நாடினொப்பம் நாட்டார்க்கொப்பம் படவுகளுமாட்ടിதா எத்திச்சேர்ந்திருக்கிறது என்னதையும் போல തന്നെ ஆர்ஜே அனுஷയാണ് കേട്ടോ. அப்ப இன்ன നമ്മൾ ஒரு அட்டிபொலி கோர்ஸினே பத்திட்டான டீடைல்ட் ஆயிட்டு கேட்டறியാൻ போகுது. നമ്മളൊക്കെ എയർപോർട്ടിൽ പോയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ, അല്ലെങ്കിൽ സിനിമകളിലൂടെയെങ്കിലും എയർപോർട്ട് കണ്ടിട്ടുണ്ടാവും. ആയിരക്കണക്കിന് യാത്രക്കാർ, വലിയ വിമാനങ്ങൾ, കൺവെയർ ബെൽറ്റിലൂടെ വരുന്ന ബഗേജുകൾ, സെക്യൂരിറ്റി ചെക്കിംഗ്, എന്തൊരു തിരക്കാണല്ലേ അവിടെ നോക്കിക്കഴിഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഇത്രയും വലിയൊരു സംവിധാനം ഒരു തടസ്സവും ഇല്ലാതെ കൃത്യസമയത്ത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാൻ പോകുന്നത്. ദ കോഴ്സ് ഈസ് എയർപോർട്ട് മാനേജ്മെന്റ്. ഏവിയേഷൻ മേഖലയിൽ കരിയർ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഒന്നാന്തരം കോഴ്സ് തന്നെയാണ് എയർപോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു എയർപോർട്ടില് ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടത്താൻ ആളുകളെ പ്രാപ്തരാക്കുന്ന ഒരു പഠനമാണ് എയർപോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വിമാനത്താവളത്തിന്റെ സുരക്ഷ, യാത്രക്കാരുടെ സൗകര്യങ്ങൾ, കാർഗോ, എയർലൈൻസുകളുമായിട്ടുള്ള ഏകോപനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എയർപോർട്ട് മാനേജ്മെന്റ് എന്ന കോഴ്സിനെ പറ്റിയിട്ട് കേട്ടറിയാൻ പോവുകയാണ്. കോഴ്സിനെ പറ്റി അറിയാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ എവിടെയും പോകരുത്. കീപ് ലിസണിംഗ് ടു ആസ്ട്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
2: ആത്മസമ്മാൻ വർത്തമാൻ സുധാരണ
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോ എയർപോർട്ടിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ വളരെ എളുപ്പത്തിലും സുഗമമായിട്ട് നടക്കാനായിട്ട് ആളുകളെ പ്രാപ്തരാക്കുന്ന ഒരു പഠനമാണ് എയർപോർട്ട് മാനേജ്മെന്റ്. ഈ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് കേട്ടോ. ആദ്യത്തേത് എയർപോർട്ട് ഓപ്പറേഷൻസ്, അതായത് റൺവേയുടെ മാനേജ്മെന്റ്, വിമാനങ്ങളെ പാർക്ക് ചെയ്യുന്നത്, യാത്രക്കാരുടെ ചെക്ക് ഇൻ നടപടികൾ എന്നിവയൊക്കെയാണ് എയർപോർട്ട് ഓപ്പറേഷൻസിൽ വരുന്നത്. ഇനി ഏവിയേഷൻ സെക്യൂരിറ്റി, അതാണ് രണ്ടാമത്തേത്. അതായത് അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഒരു എയർപോർട്ടിന്റെയും അതുപോലെ തന്നെ യാത്രക്കാരുടെയും ഒക്കെ സുരക്ഷ ഉറപ്പാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഏവിയേഷൻ സെക്യൂരിറ്റിയിലൂടെ നമ്മൾ പഠിക്കുന്നത്. മറ്റൊന്നാണ് കസ്റ്റമർ സർവീസ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാരോട് എങ്ങനെ പെരുമാറണം, അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ ട്രെയിനിങ് നൽകുന്നതാണ് കസ്റ്റമർ സർവീസ് എന്ന ഈ ഒരു ഭാഗത്തിലൂടെ. അടുത്തത് കാർഗോ മാനേജ്മെന്റ് ആണ് കേട്ടോ. അതായത് വിമാനങ്ങൾ വഴി വരുന്ന ടൺ കണക്കിന് സാധനങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യുന്ന രീതി പഠിക്കുന്നതാണ് കാർഗോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാല് ഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് എയർപോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നാല് കാര്യങ്ങൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കേട്ടറിഞ്ഞാലോ. ആദ്യം തന്നെ എയർപോർട്ട് ഓപ്പറേഷൻസ് എന്താണെന്ന് കേൾക്കാം. ഒരു വിമാനം റൺവേയിൽ വന്നിറങ്ങുന്നത് മുതൽ അത് അടുത്ത യാത്രക്കാരെയും കൊണ്ട് വീണ്ടും പറന്നുയരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു വിഭാഗമാണ് എയർപോർട്ട് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഒരു ട്രെയിൻ വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ. എന്നാൽ എയർപോർട്ടിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാണ് കേട്ടോ. അവിടെ ഒരു മിനിറ്റിന് താമസം പോലും വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കാം. എയർപോർട്ട് ഓപ്പറേഷൻസിന്റെ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് ഇവിടെ തിരിക്കാം. ഒന്ന് ലാൻഡ് സൈഡ് ഓപ്പറേഷൻസ്, അതായത് യാത്രക്കാർ എയർപോർട്ടിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ വിമാനത്തിൽ കയറാൻ പോകുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇതിൽ തന്നെ ചെക്ക് ഇൻ ആൻഡ് ബോർഡിംഗ്, യാത്രക്കാരുടെ ടിക്കറ്റുകളൊക്കെ പരിശോധിച്ച് ബോർഡിംഗ് പാസ് നൽകുക എന്നുള്ളതാണ് ചെക്ക് ഇൻ ആൻഡ് ബോർഡിംഗ്. പിന്നെ ബാഗേജ് ഹാൻഡ്ലിംഗ്, അതായത് യാത്രക്കാരുടെ വലിയ ബാഗുകൾ വാങ്ങി സ്കാൻ ചെയ്ത് കൃത്യമായ വിമാനത്തിലേക്ക് എത്തിക്കുക. പിന്നെ തിരിച്ചു വരുന്ന യാത്രക്കാർക്ക് അത് കൺവെയർ ബെൽറ്റ് വഴി കൃത്യമായി കൈമാറുക. ഇതൊക്കെയാണ് ബാഗേജ് ഹാൻഡ്ലിംഗിലൂടെ പഠിക്കുന്നത്. പിന്നെ ക്യൂ മാനേജ്മെന്റ്, അതായത് കസ്റ്റംസ്, എമിഗ്രേഷൻ, സുരക്ഷാ പരിശോധനകൾ എന്നിവിടങ്ങളിൽ വലിയ തിരക്കുണ്ടാകാതെ അത് ഒന്ന് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ക്യൂ മാനേജ്മെന്റ്. ഇനി അടുത്തൊരു വിഭാഗമാണ് എയർ സൈഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കേട്ടറിഞ്ഞത് ലാൻഡ് സൈഡ് ഓപ്പറേഷൻസ് ആണ്, ഇത് എയർ സൈഡ് ഓപ്പറേഷൻസ്. അതായത് യാത്രക്കാർക്ക് സാധാരണ പ്രവേശനം ഇല്ലാത്ത വിമാനങ്ങളും റൺവേയുമായിട്ട് ബന്ധപ്പെട്ട അതീവ സുരക്ഷിത മേഖലയിലെ കാര്യങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാം ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: for the future.
1: വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോ എയർ സൈഡ് ഓപ്പറേഷൻസ് എന്താണ് എന്നാണ് നമ്മൾ ഇതാ കേട്ടറിയാൻ പോകുന്നത്. അതായത് യാത്രക്കാർക്ക് സാധാരണ പ്രവേശനമില്ലാത്ത ഈ വിമാനങ്ങളും റൺവേയുമായിട്ട് ബന്ധപ്പെട്ട് അതീവമായിട്ടുള്ള സുരക്ഷിത മേഖലയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയയാണ് എയർ സൈഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ പല ഭാഗങ്ങളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് റൺവേ മാനേജ്മെന്റ് ആണ്. അതായത് വിമാനങ്ങൾക്ക് ഇറങ്ങാനും അതുപോലെ തന്നെ പറന്നുയരാനും റൺവേ എപ്പോഴും സജ്ജമായിരിക്കണം. അവിടെ എന്തെങ്കിലും തടസ്സങ്ങളോ കേടുപാടുകളോ ഉണ്ടോ എന്ന് നിരന്തരം പരിശോധിക്കുന്നതാണ് റൺവേ മാനേജ്മെന്റിൽ നടക്കുന്നത്. മറ്റൊന്ന് വിമാനങ്ങളുടെ പാർക്കിംഗ് ആണ്. ഈ വന്നിറങ്ങുന്ന വിമാനങ്ങളെ ഏത് ഗേറ്റിൽ അല്ലെങ്കിൽ ഏത് ബേയിൽ പാർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് വിമാനങ്ങളുടെ പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലാണ്. മറ്റൊന്ന് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ആണ്. അതായത് വിമാനം ലാൻഡ് ചെയ്ത ഉടൻ അതിലേക്ക് ഇന്ധനം നിറയ്ക്കുക, വിമാനം വൃത്തിയാക്കുക, യാത്രക്കാരുടെ ബാഗേജുകളെ വിമാനത്തിലേക്ക് കയറ്റുകയും ഇറക്കുകയും ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗിൽ നടക്കുന്നത്. മറ്റൊന്ന് മാർഷലിംഗ് ആണ്. അതായത് വലിയ വിമാനങ്ങളെ കൃത്യമായ പാർക്കിംഗ് സ്ലോട്ടിലേക്ക് സിഗ്നൽ നൽകി നയിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് പൈലറ്റിന് വഴി കാണിച്ചു കൊടുക്കുന്ന കയ്യിൽ ബോർഡുകളൊക്കെയുള്ള സ്റ്റാഫിനെ നമ്മൾ കണ്ടിട്ടില്ലേ, അതാണ് മാർഷലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒന്നാണ് എയർ സൈഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഒരു എയർപോർട്ട് ഓപ്പറേഷൻസ് ടീം എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിലെ ഡയറക്ടർ പോലാണ് കേട്ടോ. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഒക്കെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ സിനിമ സൂപ്പർ ഹിറ്റ് ആകുള്ളല്ലേ. അതുപോലെ തന്നെയാണ് എയർപോർട്ടിലെ എല്ലാ കാര്യങ്ങളും അത് പെർഫെക്റ്റ് ആയിട്ട് നടത്തുന്നത് ഈ ഒരു ഓപ്പറേഷൻസ് ടീമാണ് എന്നർത്ഥം. അപ്പൊ എന്തായാലും എയർപോർട്ട് ഓപ്പറേഷൻസിന്റെ രണ്ട് ഭാഗങ്ങളായിട്ടുള്ള ലാൻഡ് സൈഡ് ഓപ്പറേഷനും അതുപോലെ എയർ സൈഡ് ഓപ്പറേഷനെയും പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടിരുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്, അറിയാനുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയഫം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: படவுகள் A thought for the future.
1: വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. എയർപോർട്ട് മാനേജ്മെന്റിൽ ഏറ്റവും ഉത്തരവാദിത്തമുള്ളതും അതുപോലെ തന്നെ സുപ്രധാനവുമായിട്ടുള്ള ഒരു ഭാഗത്തെ പറ്റിയിട്ടാണ് അടുത്തതായി നമ്മൾ കേട്ടറിയാൻ പോകുന്നത്. അതാണ് ഏവിയേഷൻ സെക്യൂരിറ്റി. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ വിമാനത്താവളങ്ങളെയും വിമാനങ്ങളെയും അതുപോലെ തന്നെ യാത്രക്കാരെയും നിയമവിരുദ്ധമായ എല്ലാത്തരം ഭീഷണികളിൽ നിന്നും, അതായത് ഈ ഭീകരാക്രമണം, ഹൈജാക്കിംഗ്, കള്ളക്കടത്ത്, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.

സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ കോട്ടയാണ് ഏവിയേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ എയർപോർട്ടുകളിൽ പ്രധാനമായിട്ടും സുരക്ഷ നോക്കുന്നത് CISF ആണ്, അതായത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. അപ്പോൾ ഇവർ പോലുള്ള സേനകളാണ് എങ്കിലും ബാക്ക് സ്റ്റേജിൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ച് ഈ സുരക്ഷാ സംവിധാനങ്ങൾ പ്ലാൻ ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതുമൊക്കെ ഏവിയേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് പഠിച്ച ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കുകയാണെങ്കിലും യാത്രക്കാരുടെയും ബഗേജുകളുടെയും സ്ക്രീനിംഗ് ആണ്. അതായത് നമ്മൾ എയർപോർട്ടിൽ കയറുമ്പോൾ തന്നെ മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടന്നു പോകേണ്ടി വരാറില്ലേ, നമ്മുടെ ബാഗുകൾ വലിയ എക്സ്റേ മെഷീനുകളിലൂടെ കടത്തിവിടും. വിമാനത്തിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത ആയുധങ്ങളോ സ്ഫോടക വസ്തുക്കളോ രാസവസ്തുക്കളോ ആരും ഒളിച്ചു കടത്തുന്നില്ല എന്ന് ഉറപ്പാക്കുന്നത് ആക്ച്വലി ഈ ഒരു വിഭാഗമാണ്. മറ്റൊന്നാണ് അതിർത്തി സുരക്ഷയും ആക്സസ് കൺട്രോളും. അതായത് എയർപോർട്ടിലെ റൺവേയിലേക്കോ അല്ലെങ്കിൽ വിമാനങ്ങളുടെ അടുത്തേക്കോ ആർക്കും പെട്ടെന്ന് കടന്നു പോകാനായിട്ട് സാധിക്കത്തില്ല. കൃത്യമായ പാസും തിരിച്ചറിയൽ രേഖയും ഉള്ള ജീവനക്കാർക്ക് മാത്രമേ പ്രത്യേക സുരക്ഷാ മേഖലകളിലേക്ക് പ്രവേശനം ലഭിക്കത്തുള്ളൂ. ഈ ബയോമെട്രിക് സിസ്റ്റവും അത്യാധുനിക CCTV ക്യാമറകളും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് നിരീക്ഷിക്കുന്നത്. മറ്റൊന്നാണ് കള്ളക്കടത്ത് തടയൽ, ആന്റി സ്മഗ്ലിംഗ് ഓപ്പറേഷൻസ്. അതായത് ഈ സ്വർണം, മയക്കുമരുന്ന്, വിദേശ കറൻസികള് ഇവയൊക്കെ നിയമവിരുദ്ധമായിട്ട് കടത്തുന്നത് തടയാനായിട്ട് കസ്റ്റംസ് വിഭാഗവുമായിട്ട് ചേർന്ന് ഏവിയേഷൻ സെക്യൂരിറ്റി ടീം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എമർജൻസി റെസ്പോൺസും ഉണ്ട് കേട്ടോ. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ എന്തെങ്കിലും സുരക്ഷാ ഭീഷണിയോ അല്ലെങ്കിൽ ബോംബ് ഭീഷണിയോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ യാത്രക്കാരെ എങ്ങനെ സേഫ് ആയിട്ട് മാറ്റണം, ആ സമയത്ത് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെ, ഇവയൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു എമർജൻസി റെസ്പോൺസ് ടീമാണ്. നമ്മൾ ഈ വിമാനത്തിൽ കയറി സീറ്റ് ബെൽറ്റും ഇട്ട് പേടിയില്ലാതെ ആകാശത്ത് കൂടി പറന്നു വരുമ്പോൾ താഴെ എയർപോർട്ടിൽ ഉറക്കമില്ലാതെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാവലിരിക്കുന്ന ഒരു സുരക്ഷാ വിഭാഗം തന്നെ ഉണ്ടല്ലേ. അന്താരാഷ്ട്ര വ്യോമയാന സംഘടനയായിട്ടുള്ള ICAO കർശനമായിട്ടുള്ള നിയമങ്ങളൊക്കെ പഠിച്ച് അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന റിയൽ ഹീറോസ് ആണ് ഏവിയേഷൻ സെക്യൂരിറ്റി ടീം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അടിപൊളി കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്. We'll be right back.

യെസ്. അപ്പോൾ ഏവിയേഷൻ സെക്യൂരിറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടുകൊണ്ടിരുന്നത്. ഇനി അടുത്തതായിട്ട് എയർപോർട്ട് മാനേജ്മെന്റിലെ എയർപോർട്ടിന്റെ മുഖം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഭാഗത്തെ പറ്റി കേട്ടിരുന്നാലോ? അതാണ് കസ്റ്റമർ സർവീസ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു യാത്രക്കാരൻ ഇപ്പോൾ എയർപോർട്ടിലേക്ക് കാലുകുത്തുന്നത് മുതൽ യാത്ര അവസാനിപ്പിച്ച് ഇറങ്ങുന്നത് വരെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും മാർഗനിർദ്ദേശങ്ങളും പുഞ്ചിരിയോടെ നൽകുന്ന വിഭാഗമാണ് കസ്റ്റമർ സർവീസ് ടീം എന്ന് പറയുന്നത്. ഭാഷയോ നാടോ സംസ്കാരമോ നോക്കാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളോട് ഇടപഴകേണ്ടി വരുന്നത് കൊണ്ട് തന്നെ എയർപോർട്ട് കസ്റ്റമർ സർവീസിന് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, പാസഞ്ചർ അസിസ്റ്റൻസ് ആണ്, യാത്രക്കാരെ സഹായിക്കാൻ. ചെക്ക് ഇൻ കൗണ്ടർ എവിടെയാണ്, എമിഗ്രേഷൻ എങ്ങോട്ടാണ്, വിമാനം പുറപ്പെടുന്ന ഗേറ്റ് ഏതാണ്, ഇതൊക്കെ സംശയം ആയിട്ട് വരുന്ന യാത്രക്കാർക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് പാസഞ്ചർ അസിസ്റ്റന്റിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. മറ്റൊന്ന്, പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരെ സഹായിക്കുകയാണ്, അതായത് സ്പെഷ്യൽ അസിസ്റ്റൻസ്. അതിപ്പോ ഏതൊക്കെ വിഭാഗക്കാരാണെന്ന് നോക്കുകയാണെങ്കിൽ, പ്രായമായവർ വരും, ഗർഭിണികള്, പിന്നെ ചെറിയ കുട്ടികളുമായിട്ട് യാത്ര ചെയ്യുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ വീൽ ചെയർ സൗകര്യവും മറ്റുമൊക്കെ കൂടാതെ മറ്റു പ്രത്യേക സഹായങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് സ്പെഷ്യൽ അസിസ്റ്റൻസ് വഴി കൊടുക്കുന്ന സർവീസ്. പിന്നെ ഉള്ളത് അനൗൺസ്മെന്റുകളാണ്, എയർപോർട്ട് അനൗൺസ്മെന്റ്സ്. നമ്മൾ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റ് മാറുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ലഗേജ് വൈകുന്നതിനെ കുറിച്ചോ ഒക്കെയുള്ള അനൗൺസ്മെന്റുകൾ കേൾക്കാറില്ലേ? ഇത് ഈ കസ്റ്റമർ സർവീസ് ടീമിന്റെ വിഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ അടുത്തൊരു വിഭാഗക്കാരാണ് ഹാൻഡ്ലിംഗ് കംപ്ലൈന്റ്സ് ആൻഡ് ലെഫ്റ്റ് ലഗേജ്. ഈ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കുന്ന ഒരു വിഭാഗമാണ് കേട്ടോ ഇത്. ഫ്ലൈറ്റ് വൈകുമ്പോൾ യാത്രക്കാരുടെ ദേഷ്യം തണുപ്പിക്കുക, അല്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് വേണ്ട ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉറപ്പാക്കുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ബാഗുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് അവരെ സഹായിക്കുക, ഇതൊക്കെയും ഇവരുടെ ചുമതലയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു വലിയ വിദേശ എയർപോർട്ടിൽ ചെന്നിറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ആ ഒരു സമയത്ത് നീലയോ കറുപ്പോ ഒക്കെ കോട്ടും ഇട്ട് കയ്യിലൊരു ഫയലും ഒക്കെ ഏന്തി മുഖത്തൊരു സുന്ദരമായ പുഞ്ചിരിയോടെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് മേ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കുന്ന ചിലരുണ്ടാകും. അവരാണ് കസ്റ്റമർ സർവീസ് സ്റ്റാഫ്. ഇത്ര വലിയ ടെൻഷനിലിരിക്കുന്ന യാത്രക്കാരനെയും കൂളാക്കാനായിട്ട് കസ്റ്റമർ സർവീസ് ടീമിന്റെ ഒരു പുഞ്ചിരിക്ക് സാധിക്കും. അപ്പോ നല്ലൊരു അടിപൊളി കോഴ്സിനെ പറ്റിയിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടോണ്ടിരിക്കുകയാണ് എയർപോർട്ട് മാനേജ്മെന്റ് അല്ലേ. ഇനിയും ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു കോഴ്സിനെ പറ്റി കേട്ടറിയാനുണ്ട്. ചെറിയൊരു ബ്രേക്കാണ്. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ ഫോം 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ ഇനി കാർഗോ മാനേജ്മെന്റ് എന്താണെന്ന് കേൾക്കാം. ഓപ്പറേഷൻസും കസ്റ്റമർ സർവീസും പോലെ തന്നെ എയർപോർട്ടിന് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ് കാർഗോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ വിമാനത്തിലെ യാത്രക്കാർ മാത്രമല്ല അല്ലേ, ടൺ കണക്കിന് സാധനങ്ങളും ലോകം മൊത്തം സഞ്ചരിക്കുന്നുണ്ട്. ഗൾഫിലേക്ക് പോകുന്ന പച്ചക്കറികൾ, വിദേശത്ത് നിന്ന് വരുന്ന വലിയ മെഷീനുകള്, ജീവൻ രക്ഷാ മരുന്നുകള്, ഇവയെല്ലാം ഇതിൽ വരും. മാത്രമല്ല ഈ സാധനങ്ങൾ കേടുപാടുകൾ കൂടാതെ പാക്ക് ചെയ്യുക, കസ്റ്റംസ് അനുമതി വാങ്ങുക, കൃത്യമായിട്ടുള്ള താപനിലയില് സാധനങ്ങൾ വിമാനത്തിൽ സൂക്ഷിക്കുക എന്നിവയൊക്കെയാണ് കാർഗോ ടീമിന്റെ ജോലി. ഇനി ഈ ഒരു കരിയറിലേക്ക് വരാനായിട്ട് എന്തൊക്കെ സ്കിൽസ് വേണോ എന്ന് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെയിൻ ആണ് കേട്ടോ. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകൾ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നതാണ് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് വരുന്നത്. വെറും ഒരു സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, കമ്മ്യൂണിക്കേഷൻ സ്കില് വേണം. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്. ഒരു ഫ്ലൈറ്റ് വായിക്കുന്ന സമയത്ത് എയർപോർട്ടിൽ വലിയ ബഹളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ബുദ്ധിപൂർവ്വം തീരുമാനമെടുക്കാനായിട്ട് സാധിക്കണം. മാത്രമല്ല ടീം വർക്കാണ് മെയിൻ കേട്ടോ. പൈലറ്റ്, സെക്യൂരിറ്റി, ഗ്രൗണ്ട് സ്റ്റാഫ് തുടങ്ങി എല്ലാവരുമായിട്ടും ചേർന്നിട്ട് ഒരേ മനസ്സോടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം എന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. ഇനി എവിടെയൊക്കെയാണ് ജോലി സാധ്യതകൾ ഉള്ളതെന്ന് നോക്കുകയാണെങ്കിൽ, കോഴ്സ് കഴിഞ്ഞാൽ പ്രമുഖ എയർലൈൻ കമ്പനികൾ അതായത് ഇൻഡിഗോ, എയർ ഇന്ത്യ, എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, സ്പൈസ് ജെറ്റ് തുടങ്ങിയിട്ടുള്ള പ്രമുഖ എയർലൈൻ കമ്പനികളിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ എയർപോർട്ട് അതോറിറ്റികൾ, ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകൾ കൺട്രോൾ ചെയ്യുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, കൂടാതെ കൊച്ചി എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട് തുടങ്ങിയിട്ടുള്ള സ്വകാര്യ പബ്ലിക് പങ്കാളിത്തമുള്ള കമ്പനികളിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളായിട്ടുള്ള എയർ ഇന്ത്യ, സാറ്റ്സ്, പിന്നെ സെലബി, ബാന്ദ്ര ഏവിയേഷൻ തുടങ്ങിയ വലിയ കമ്പനികളിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ മേഖലയുടെ ഒരു ഭാവിയെ പറ്റി പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഇന്ന് വ്യോമയാന മേഖല വളരെ വേഗത്തിൽ വളരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. അപ്പൊ പുതിയ എയർപോർട്ടുകളും റൂട്ടുകളും ഒന്നിനു പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിലെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഈ ഒരു മേഖലയിൽ പ്രതീക്ഷിക്കുന്നത്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ തിളങ്ങാൻ പറ്റിയ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള കരിയറാണ് ഇതെന്ന് വേണമെങ്കിലും പറയാം. വെറും ഒരു ഡെസ്ക് ജോബ് ഒതുങ്ങിക്കൂടാനായിട്ട് താല്പര്യമില്ലാത്ത എന്നും പുതിയ മനുഷ്യരെ കാണാനും ചടുലമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് കണ്ണുമൂടി സെലക്ട് ചെയ്യാൻ പറ്റുന്ന എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സുകളാണ്. അപ്പൊ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരു കുട്ടി ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

படவுகள் a thought for the future. വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ നമ്മൾ ഏവിയേഷൻ കോഴ്സിനെ പറ്റിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആകാശത്തോളം പോകുന്ന ഒരു കരിയർ അവസരങ്ങളാണ് ഈ ഒരു കോഴ്സ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ആക്ച്വലി ഏവിയേഷൻ എന്ന് പറഞ്ഞാൽ പൈലറ്റും ഹെയർ ഹോസ്റ്റേഴ്സും മാത്രമാണെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ്. കാരണം നമ്മൾ നേരത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു കോഴ്സിനെ ചുറ്റിപ്പറ്റി കേട്ടു. അപ്പൊ തന്നെ മനസ്സിലായി കാണും തെറ്റായ ധാരണയാണ് എന്നല്ലേ. വിമാനത്താവളത്തിന്റെ ഉള്ളിലും പുറത്തുമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ജോലി നൽകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മേഖലയാണ് ഏവിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പൈലറ്റ് ആകാനായിട്ട് ഇനി ആഗ്രഹിക്കുന്നവർക്ക് ആകാശത്ത് വിമാനം പറത്തുക എന്ന വലിയ സ്വപ്നം നെഞ്ചിലേറ്റുന്നവർക്ക് പ്ലസ് ടുവിലെ ഫിസിക്സും മാത്സും ഉണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആകാനായിട്ട് അതിനുള്ള ലൈസൻസ് കോഴ്സുകൾക്ക് ചേരാൻ സാധിക്കുന്നതാണ്. കഠിനാധ്വാനവും നല്ല ശാരീരിക ക്ഷമതയും ഒക്കെ ഉണ്ടെങ്കിലും വളരെ ഉയർന്ന സാലറിയിൽ ഈ ഒരു ജോലി നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും കേട്ടോ. പിന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ആണ് ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ എയർ ഹോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. യാത്രക്കാരെ സ്നേഹത്തോട് സ്വീകരിക്കാനും അവരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കോഴ്സാണ് ക്യാബിൻ ക്രൂ എയർ ഹോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പ്ലസ് ടുവിന് ശേഷം മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആർക്കും ഇതിലേക്ക് ചേരാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ലോകം മുഴുവൻ സൗജന്യമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് ചുരുക്കത്തിൽ പറയാം. മറ്റൊന്നാണ് എയർക്രാഫ്റ്റ് മെയിന്റനൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, AME. ഇനി ടെക്നിക്കൽ കാര്യങ്ങളിലാണ് താല്പര്യമെങ്കിൽ വിമാനത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന, വിമാനം പറക്കാൻ യോഗ്യമാണോ എന്ന് പരിശോധിക്കുന്ന എയർക്രാഫ്റ്റ് മെയിന്റനൻസ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് വരാവുന്നതാണ് കേട്ടോ. മറ്റൊന്നാണ് ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് രംഗത്താണ് താല്പര്യമെങ്കിൽ BBA ഏവിയേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എയർപോർട്ട് ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ കാർഗോ ഹാൻഡ്ലിംഗ്, പിന്നെ കസ്റ്റമർ സർവീസ് തുടങ്ങിയ മേഖലകളിലെ മികച്ച ഓഫീസർ തസ്തികകളിലേക്ക് എത്താനായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. മറ്റൊന്നാണ് ഗ്രൗണ്ട് സ്റ്റാഫ് കോഴ്സുകൾ എന്ന് പറയുന്നത്. ടിക്കറ്റിംഗ്, ബോർഡിംഗ് പാസ് നൽകൽ, ലഗേജ് കൈകാര്യം ചെയ്യൽ തുടങ്ങി എയർപോർട്ടിന്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഗ്രൗണ്ട് സ്റ്റാഫ്. കുറഞ്ഞ കാലയളവിലുള്ള ഡിപ്ലോമ കോഴ്സുകൾ വഴി ഈ ഒരു മേഖലയിൽ ജോലി നേടാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്?

ണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വളരെ വേഗത്തിൽ വളരുന്ന ഏവിയേഷൻ മാർക്കറ്റുകൾ അത് ഇത് തന്നെയാണ്. അപ്പോൾ ഒട്ടനവധി പുതിയ എയർപോർട്ടുകളും സർവീസുകളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അവസരങ്ങൾക്ക് യാതൊരു പഞ്ഞവും ഇല്ല എന്നർത്ഥം. ഉയർന്ന ശമ്പളം, അന്താരാഷ്ട്ര തലത്തിലുള്ള തൊഴിൽ പരിചയം, ഗ്ലാമറസ് ആയ ജീവിതശൈലി, ഇതൊക്കെയാണ് ഏവിയേഷൻ ഫീൽഡിന്റെ പ്രത്യേകത. അപ്പോൾ പിന്നെ മറക്കണ്ട, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വ്യക്തിത്വവും ഒക്കെ മെച്ചപ്പെടുത്താനായിട്ട് തയ്യാറാണ് എങ്കിൽ ഏവിയേഷൻ രംഗത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. എന്തായാലും പടവുകളിൽ ഒരു കുട്ടി ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്കൽ നിന്ന് പ്രസാദ.
0: പ്രസാദേട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
0: ആയിരം പരാമുത്തുണ്ടേ.
2: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പരാമുത്തുണ്ടേ.
3: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
4: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. ഏവിയേഷൻ കോഴ്സ് കഴിഞ്ഞാൽ എയർപോർട്ടിലും എയർലൈൻസിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ചില പ്രധാനപ്പെട്ട ജോലികൾ ഏതൊക്കെയാന്ന് നോക്കാം. കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ആണ് ആദ്യത്തേത്. ഇവിടെ എയർപോർട്ടിലെ യാത്രക്കാരെ സഹായിക്കാനും അതുപോലെ തന്നെ ടിക്കറ്റിംഗ് കാര്യങ്ങൾക്കുമായിട്ട് ആദ്യം കാണുന്ന ഒരു മുഖമാണ് കസ്റ്റമർ സർവീസ് അസോസിയേറ്റിനെ. അപ്പോ ഇത് ഒരു മെയിൻ ജോബ് തന്നെയാണ് കേട്ടോ. മറ്റൊന്നാണ് റാമ്പ് കൺട്രോളർ, അതായത് വിമാനം ലാൻഡ് ചെയ്തത് മുതൽ അടുത്തുള്ള ഫ്ലൈറ്റ് എടുക്കുന്നത് വരെയുള്ള റാമ്പിലെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ജോലിയാണ് റാമ്പ് കൺട്രോളർ എന്ന് പറയുന്നത്. മറ്റൊന്ന് എയർക്രാഫ്റ്റ് കൺട്രോളർ ആണ് കേട്ടോ. ആകാശത്തെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന അതീവ ഉത്തരവാദിത്വമുള്ള ഉയർന്ന സാലറിയൊക്കെ ലഭിക്കുന്ന കേന്ദ്ര സർക്കാർ ജോലിയാണ് കേട്ടോ ഇത്. ഇതിന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു എക്സാം കൂടി എഴുതേണ്ടതുണ്ട്. അത് പാസ്സായാൽ മാത്രമേ എയർ ട്രാഫിക് കൺട്രോളർ ആയിട്ട് നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. മറ്റൊന്നാണ് കാർഗോ മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ വിമാനത്തിൽ വരുന്ന ടൺ കണക്കിന് സാധനങ്ങളുടെയും കൊറിയറുകളുടെയും ഒക്കെ വരവും പോക്കുമൊക്കെ കൺട്രോൾ ചെയ്യുന്ന വിഭാഗമാണ് കാർഗോ മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പലരുടെയും ഒരു വിചാരമുണ്ട്, ഏവിയേഷൻ എന്നാൽ ലക്ഷക്കണക്കിന് പൈസ പൊട്ടിക്കുന്ന ഒരു പരിപാടിയാണെന്ന്. പൈലറ്റ് കോഴ്സിനാണ് വലിയ തുക വരുന്നത്, അതിനും ബാങ്ക് ലോണുകളൊക്കെ നമുക്ക് ലഭ്യമാണ് കേട്ടോ. എന്നാൽ BBA ഏവിയേഷൻ, IATA അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ ഇവയൊക്കെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും താങ്ങാവുന്ന ചെലവിൽ പഠിച്ചെടുക്കാവുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കരിയർ ഡെവലപ്മെന്റ് പദ്ധതികൾ വഴിയും ഇപ്പോൾ സൗജന്യ സബ്സിഡി നിരക്കിൽ കോഴ്സുകൾ ലഭ്യമാണ് കേട്ടോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏവിയേഷൻ മേഖലയിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനേക്കാൾ ചില മെയിൻ ആയിട്ടുള്ള കഴിവുകളുണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയണം, വലിയ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക, വ്യക്തമായിട്ടത് പറയാനും സാധിക്കണം. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്, എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും പിന്നെ നല്ല വസ്ത്രധാരണ രീതിയുമാണ് ഇതിന് മെയിനായിട്ടും വേണ്ടത്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്. എയർപോർട്ടിൽ എന്തെങ്കിലും എമർജൻസി വന്നു കഴിയുകയാണെങ്കിൽ പതറാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു മൈൻഡാണ് മെയിനായിട്ട് ഇവിടെ ഉണ്ടാകേണ്ടത്. അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ വെറും ഒരു ജോലി എന്നതിനപ്പുറമായിട്ട് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മേഖലയാണ് കേട്ടോ. മാസം 30,000 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ സാലറി വാങ്ങിക്കാനായിട്ട് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക്, തുടക്കക്കാർക്ക് പോലും ഇതിലൂടെ സാധിക്കുന്നതാണ്, ഫ്രഷേഴ്സിനൊക്കെ. അപ്പോൾ മനസ്സിൽ ആകാശത്തോളം സ്വപ്നമുണ്ട് എങ്കിൽ ഇന്ന് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിച്ചിട്ട് വേഗം തന്നെ കോഴ്സിന് ചേർന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മറ്റ് ചില ഓപ്പർച്യൂണിറ്റീസ് കൂടി ഇതിനൊപ്പം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. IATA കോഴ്സുകൾ, അതായത് ഏവിയേഷൻ രംഗത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് IATA, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. ഇവരുടെ അംഗീകാരമുള്ള ട്രാവൽ ആൻഡ് ടൂറിസം കാർഗോ കോഴ്സുകൾക്ക് ലോകമെമ്പാടും വലിയ ഡിമാൻഡ് ഉണ്ട് കേട്ടോ. പിന്നെ കേരളത്തിലെ അവസരങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിൽ നിലവിൽ ഇപ്പോൾ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ. അതുകൊണ്ട് തന്നെ നാട്ടിൽ തന്നെ ജോലി ആഗ്രഹിക്കുന്നവർക്കും വലിയ അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. ഇനി പ്രായപരിധി വരുന്നത് ക്യാബിൻ ക്രൂ ഗ്രൌണ്ട് സ്റ്റാഫ് തസ്തികകളിൽ സാധാരണയായിട്ട് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് കൂടുതൽ മുൻഗണന ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ എന്തായാലും ഇന്നത്തെ പടവുകളിലൂടെ നമ്മൾ എയർപോർട്ട് മാനേജ്മെന്റ് എന്ന കോഴ്സിനെ പറ്റിയിട്ടും വിമാനം സ്വപ്നം കാണുന്ന, വിമാനം എയർപോർട്ടൊക്കെ സ്വപ്നം കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ പടവുകൾ വൈൻഡപ്പ് ചെയ്ത് ഞാൻ എന്താ ഗുഡ് ബൈ പറയുകയാണ്. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേലിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ എല്ലാവരും പടവുകളും നല്ല കിട്ടലും പാട്ടുകളും നമ്മുടെ ആശ്രയ FM 90 ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ട് കേട്ടു ഇപ്പോൾ നമ്മുടെ കാസറ്റ് കഫേയിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. യെസ്, ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ആ ലക്കി വിന്നറിനെ നമ്മൾ ഇന്നായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജിക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490900 9526690900. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ലക്കി വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയില്ലേ ജയം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഫേവറേറ്റ് പാട്ടുകൾ നമ്മുടെ ആശ്രയ FM 90 കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ തന്നെ ചെയ്യാവുന്നതാണ്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യാസിൻ കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു 17 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനഘയാണ് കേട്ടോ. ഹായ് ആശ്രിയ, എനിക്ക് ബോലച്ചൂടിയ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് അനഘക്കുട്ടി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അനഘയ്ക്ക് വേണ്ടിയിട്ട് കബി ഖുഷി കബി ഗം എന്ന സിനിമയിൽ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് എവർ ഗ്രീൻ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ ബോലച്ചൂടിയ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കാത്തുവാണ്. എനിക്ക് മിന്നൽ വള എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് കാത്തു ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കാത്തുവിന് വേണ്ടിയിട്ട് എന്തായാലും എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് മിന്നൽ വള എന്ന പാട്ട്. ഈ ഒരു പാട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9529649090. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishwasthathayude vegathayumayi 5G Mobile Science Service Center. Ettum pudhiya model smartphonekal, mikacha laptop mobile servicekal, adum mattengum labhikkatha kuranja nirakkil. 5G Mobile Science Service Center, Venus Junction, Kottarakara and Kidukkai Theruvu.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. അപ്പം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
1: ഇത് നെടിയോളയിൽ നിന്ന് ശാന്ത ചേച്ചിയാണ്.
0: ശാന്ത ചേച്ചി, എന്തുകൊണ്ട് വിശേഷം?
1: നല്ല വിശേഷം. നല്ല വെയിലുണ്ട്.
0: നല്ല വെയിലുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഇല്ല, മുള കഴിച്ചില്ല.
0: കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിയോ?
1: ഇല്ല, ഉറങ്ങിയില്ല. ഉറങ്ങാൻ സമയമാവുന്നതേ ഉള്ളൂ.
0: പാട്ട് കേട്ടോണ്ടേ ഉറങ്ങൂ?
1: ഉറങ്ങും. പിന്നെ മോളെ ഒരു കാര്യം, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറേ, ഞാൻ വിളിക്കുന്ന അന്ന് തൊട്ടേ മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരു മെസ്സേജും അവിടെ എടുക്കുന്നില്ലെന്നും പറഞ്ഞ് ടീച്ചർ പരാതി പറയുന്നുണ്ട്.
0: അങ്ങനെയാണോ? നമുക്ക് ഉറപ്പായിട്ട് പരിഹരിക്കാം
1: കേട്ടോ. ഗ്രേസി എന്നാണ് പേര്.
0: ഓക്കെ ചേച്ചി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
1: മോളെ എനിക്ക് പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ കാമുകനോട് എന്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ എന്ന് തുടങ്ങുന്ന പാട്ടൊന്ന് കേൾപ്പിച്ചു തരുമോ?
0: ഉറപ്പായിട്ട് കേൾപ്പിച്ചു തരാം. ഒരു പാട്ട് പറയാൻ പറഞ്ഞ പാട്ട് പാടിയല്ലോ, കൊള്ളാലോ.
1: ഒന്ന് പാടി നോക്കിയതാ മോളെ, കേട്ട് ആസ്വദിക്കാനുള്ള മനസ്സേ ഉള്ളു എങ്കിലും.
0: നന്നായിട്ട് പാടിയിട്ടുണ്ട്.
1: ഓക്കെ
0: ചേച്ചി, ഇന്ന് ഈ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: മോളെ നമ്മുടെ ഈ റേഡിയോ പാട്ട് കേൾക്കുന്ന എല്ലാ മനസ്സിനും വേണ്ടി ഞാൻ ഇത്.
0: ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്.
1: എന്റെ ടീച്ചറിനെ കൂടെ ഒന്ന് പരിഗണിക്കണേ.
0: തീർച്ചയായിട്ടും പരിഗണിക്കാം. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ശാന്ത ചേച്ചി ചോദിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണല്ലേ, പൂങ്കാറ്റി പോയി ചൊല്ലാമോ എന്ന പാട്ട്. അതും ശ്യാമായ എന്ന സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. അതും ഷിബു ചക്രവർത്തി സാർ വരികൾ എഴുതി, രഘുകുമാർ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. ഉണ്ണി മേനോൻ സാറും അതുപോലെ തന്നെ നമ്മുടെ ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് ചേച്ചി എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കൈലാസ് ചേട്ടനാണ്. കൈലാസ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് പഞ്ചാബി ഹൗസ് എന്ന സിനിമയിലെ എരിയുന്ന കനലിൻ്റെ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. പഞ്ചാബി ഹൗസ് എന്ന സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ എരിയുന്ന കനലിൻ്റെ എന്ന പാട്ട്. സുരേഷ് പീറ്റർ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, എസ് രമേശൻ നായർ സാർ വരികൾ എഴുതി, എം ജി ശ്രീകുമാർ സാർ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ. അപ്പം ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് ചെയ്യാനും ഒന്നും ആരും തന്നെ മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474 219900. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമ്പർ 9526490900 9526490900. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര, ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: വിലക്കുറവിന്റെ വിസ്മയം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോൾ.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
4: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ F90 റവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90-ൽ ഇനി ആകാശവാണി വാർത്തകൾ.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. PM കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു തന്റെ സ്വദേശമായ ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലുള്ള പഹാർപൂരിലെത്തി. ഒഡീഷ ഗവർണർ മുഖ്യമന്ത്രിയും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ശ്രീമതി മുർമുവിന്റെ 68-ാം ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹാർപൂരിലെത്തി. പ്രധാനമന്ത്രിക്കൊപ്പം സ്വന്തം ഗ്രാമം സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവരുടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒഡീഷ സർക്കാരിന്റെ 2-ാം വാർഷിക ആഘോഷ ചടങ്ങിലും ഇരുവരും സംബന്ധിക്കും. ഊർജ്ജം, അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജലസേചനം തുടങ്ങിയ മേഖലകളിലായി 47,000-ത്തിലധികം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ചടങ്ങിൽ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി മുർമുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ധീരത, ലാളിത്യം, വിനയം, പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രപതിയുടെ ജീവിതയാത്ര രാജ്യത്തെ പൌരന്മാർക്ക് പ്രചോദനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷ സന്ദർശനത്തിന് ശേഷം പശ്ചിമബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. 2-ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്യും. രാജ്യത്തെ 9,44,00,000-ത്തിലധികം കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറുന്നത്. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തുന്നു. പരീക്ഷ സുരക്ഷിതവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് മോക് ഡ്രിൽ. വിശദാംശങ്ങളിലേക്ക്.
3: നീറ്റ് UG പുനഃപരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,79,000 ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. പരീക്ഷ നടത്തിപ്പിനായി ഒബ്സർവർമാർ, കോർഡിനേറ്റർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരുൾപ്പെടെ 2,00,000-ത്തിലധികം ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ, CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന എന്നിവയടങ്ങുന്ന ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പരീക്ഷ നടക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ നടക്കുന്ന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. റാണി ദുർഗാവതി സർവകലാശാലയിലെ 36-ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ എണ്ണം 600,000 കവിഞ്ഞു. നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗാ ദിനാചരണ പരിപാടിക്കൊപ്പം രാജ്യത്തുടനീളമുള്ള വിവിധ സംഘടനകളും ഒരേ സമയം യോഗ ചെയ്യും. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛതാ പഖ്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷമായി ഏവർക്കൊപ്പം ഏവരുടെയും വികസനം എന്ന തത്വത്തിലൂന്നി രാജ്യം വൻ വികസന കുതിപ്പാണ് കൈവരിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
3: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ഹൈടെക് മേഖലയിൽ വലിയൊരു ഘടനാപരമായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ശാക്തീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ വ്യവസായ മേഖലയുടെ വികാസവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും. 2021 ഡിസംബറിലാണ് 76,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചത്. തുടർന്ന് 1,000 കോടി രൂപയുടെ ധനസഹായത്തോടെ സെമി കണ്ടക്ടർ മിഷൻ 2.0 സർക്കാർ പ്രഖ്യാപിച്ചു. 2014 കേവലം ഒന്ന് മാത്രമായിരുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ന് 400-ലധികം ഉയർന്നു. നിലവിൽ 8.4 ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അടുത്ത 8-10 വർഷത്തിനുള്ളിൽ 40 മുതൽ 45 ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കു കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ പരാഗ്വേ തുർക്കിയെയും അമേരിക്ക ഓസ്ട്രേലിയയും പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ ഹെയ്ത്തിയെ 3-0 പരാജയപ്പെടുത്തി. അതേസമയം നേരത്തെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലന്റിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് സിയിൽ രണ്ടാമതെത്തി. ബ്രസീലാണ് ഒന്നാമത്. സാമ്പത്തിക മേഖലയിൽ നിർണായക പരിഷ്കാരങ്ങൾക്ക് സെക്യൂരിറ്റീസ് ആന്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ ചേർന്ന 214th സെബി യോഗത്തിലാണ് തീരുമാനം. വിപണി കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, പരാതി പരിഹാര പ്രക്രിയ ലഘൂകരിക്കുക, നിയന്ത്രണ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന തീരുമാനങ്ങൾ. കൂടാതെ മരണപ്പെട്ട നിക്ഷേപകരുടെ പേരിലുള്ള അവകാശവാദ നടപടികളും സെബി ലളിതമാക്കി. കേരളത്തിൽ ഇന്നലെ 10 ഷിഗെല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗെല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. പശ്ചിമബംഗാൾ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആശംസകൾ നേർന്നു. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. PM കിസാൻ പദ്ധതിയുടെ 23rd ഗഡു പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. NEET UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു.
1: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പൊ ഇനി അടുത്ത് 2 മണി വരെ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0491904 2919 9 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസും ഒപ്പം കിടിലും പാട്ടുകളും ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526490906 9526690909. അതുപോലെ തന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. നമ്മുടെ കാസറ്റ് കഫയിലൂടെ ആ ലക്കി വിന്നറിനെ സെലക്ട് ചെയ്ത് അനൗൺസ് ചെയ്യുന്ന ഒരു ദിവസമാണല്ലേ. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജിക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. അതുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരുപാട് മെസ്സേജസും കാര്യങ്ങളും വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അയനയാണ്. ഹായ് സുൽത്താന, എൻ്റെ പേര് അയന. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഞാൻ അച്ഛൻ്റെ വീട്ടിൽ ഇപ്പോൾ വന്നേക്കുവാണ്. അപ്പോഴാണ് റേഡിയോ കേൾക്കുന്നത്. എൻ്റെ അമ്മ എപ്പോഴും അതിലാണ് പാട്ട് കേൾക്കുന്നത്. സോ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് ഒന്ന് വെക്കാമോ, കൊണ്ടുവരാം ഫ്രം ഓഡിയൻ എന്ന് പറഞ്ഞാണ് അയന മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അയനയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഓഡിയൻ എന്ന സിനിമയിൽ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഫീൽ ഗുഡ് പാട്ടാണല്ലേ കൊണ്ടോരാം ആ പാട്ട് അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. എം ചേചിത്രൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു. റഫീഖ് അഹമ്മദ് സർ വരികൾ എഴുതി. ശ്രേയ ഘോഷാലും സുദീപ് കുമാറും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളൊരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവത ചേച്ചിയാണ്. ഹായ് സുൽത്താന, എനിക്ക് കാണാ കൺമണി എന്ന മൂവിയിലെ മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്ക് എന്നും ഉറങ്ങിയിടാം, ഈ ചിപ്പി അണിയമ്മ എന്ന ഈ പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവത ചേച്ചിയാണ്. അപ്പോൾ രേവത ചേച്ചിക്ക് എന്തായാലും കാണാ കൺമണി എന്ന സിനിമയിലെ ഈ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ എന്നൊരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ശ്യാം ധർമ്മൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു. വയലാർ ശരത് ചന്ദ്ര വർമ്മ സർ വരികൾ എഴുതി. അതുപോലെ തന്നെ ശ്യാം ധർമ്മൻ സാറും സുജാത മാമും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള കാണാ കൺമണി എന്ന സിനിമയിലെ ഈ പാട്ടും നമുക്ക് കേൾക്കാം. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും ഒന്നും മറക്കരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
6: Yasit Coffee. Yasit Coffee. Ivide ishtam pole vaattu. Ishtam pole vaattu.

0: വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 16 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സബീന ചേച്ചിയാണ്. ഹായ് സുൽത്താന, എനിക്ക് തെങ്കാശി പട്ടണം എന്ന മൂവിയിലെ കടമിഴിയിൽ കമലതളം എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് സബീന ചേച്ചി ചോദിച്ചിരിക്കുന്നത്. എല്ലാം ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. തെങ്കാശി പട്ടണം എന്ന സിനിമയിൽ മനോ സ്വർണലത ചേച്ചി പാടി കൈതപ്രം സർ വരികൾ എഴുതി സുരേഷ് പീറ്റർ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് എനർജറ്റിക് പാട്ടാണല്ലേ കടമെടിയിൽ കമലതളം എന്ന പാട്ട്. അപ്പോൾ എന്തായാലും സബീന ചേച്ചിക്ക് വേണ്ടി ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കുന്നത്തൂരിൽ നിന്നും ഗ്രേസി ചേച്ചിയാണ്. ഹായ്, ഞാൻ കുന്നത്തൂരിൽ നിന്നും ഗ്രേസിയാണ്. എനിക്ക് ചന്ദന മണിവാതിൽ പാദചാരി എന്ന ഗാനം പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ഗ്രേസി ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. മരിക്കുന്നില്ല ഞാൻ എന്ന സിനിമയിലെ ജി വേണുഗോപാൽ സർ പാടി, അതുപോലെ തന്നെ ഏഴാശ്ശേരി രാമചന്ദ്രൻ സർ വരികൾ എഴുതി രവീന്ദ്രൻ മാഷ് മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണല്ലേ ചന്ദ്രമണിവാതിൽ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദി നമ്പർ 0474-2919-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0- കഥകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909562649090. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കടമഴിയിൽ കമലതലം, മഴ നടന്നാൽ പുലരി മഴ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആയിരിക്കുന്നില്ല ഞാൻ എന്ന സിനിമയിലെ വളരെ എവർഗ്രീൻ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. അപ്പം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
1: എന്റെ പേര്
0: ഓക്കെ രാജേഷ് ചേട്ടാ. എവിടെയാ വീട്? വെഞ്ഞാറമൂട് എന്നാണ് അപ്പൊ വിളിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് വിശേഷം? അവിടെ മഴയൊക്കെ ഉണ്ടോ അതോ വെയിലാണോ?
1: മഴയില്ല, നല്ല കാലാവസ്ഥ.
0: നല്ല കാലാവസ്ഥ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിലെ വൈഫുണ്ട്, മക്കളുണ്ട്.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും സുഖാണോ?
1: സുഖം സുഖം
0: സുഖാണ്. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: കഴിച്ചില്ല
0: കഴിച്ചില്ല. കഴിക്കാനായിട്ട് ഇങ്ങനെ റെഡിയായി നിക്കാണ്. ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
1: എനിക്ക് ആകത്തൻ
0: മഞ്ഞുമഴക്കാറ്റിൽ എന്ന പാട്ടാണ് വേണ്ടത്. ഓക്കെ ചേട്ടാ, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ഞാൻ ഒരു സ്കൂൾ ബസ്സിലാ പോയിക്കൊണ്ടിരിക്കുന്നത്.
0: ഓക്കെ,
1: അപ്പൊ അതിലെ ആ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും എന്റെ രണ്ട് മക്കൾക്കും.
0: ഓക്കെ ചേട്ടാ, അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്.
1: ഓക്കെ
0: ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് രാജേഷ് ചേട്ടനാണ്. രാജേഷ് ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയിലെ അതിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. യെസ്, മഞ്ഞുമഴക്കാട്ടിൽ കുഞ്ഞുമുളം കൂട്ടിൽ എന്ന പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. പ്രത്യേകം ഡെഡിക്കേഷനും കൊണ്ടുകൊണ്ട് ചേട്ടൻ്റെ രണ്ട് കുഞ്ഞു മക്കൾക്കും, അതുപോലെ തന്നെ ചേട്ടൻ വർക്ക് ചെയ്യുന്ന ബസ്സിലെ സ്കൂളിലെ ആ ഒരു സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ചേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും രാജേഷ് ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും ആകത്തൻ എന്ന സിനിമയിലെ. ഔസേപ്പച്ചൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, കൈത്തപ്പുറം സാർ വരികൾ എഴുതി, കാർത്തിക് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു അടിപൊളി പാട്ടാണ്. അപ്പോൾ എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആസ്ട്രിയ എഫ് എം 90, ഞാൻ ജ്യോതിർ ശിവ കൊട്ടാരക്കര പെരുംകുളത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് മിന്നാ മിന്നി ഇത്തിരി പൊന്നിൻ, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന പാട്ട് വെച്ച് തരുമോ? ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞാണ് നമുക്ക് ജ്യോതിർ ശിവ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കം കുട്ടനായിട്ടുള്ള ജ്യോതിർ ശിവയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. പ്രിയം എന്ന സിനിമയിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണല്ലേ മിന്നാ മിന്നി ഇത്തിരി പൊന്നെ എന്ന പാട്ട്. ബീണി ഇഗ്നേഷ്യൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, എസ് രമേശൻ നായർ സാർ വരികൾ എഴുതി, അതുപോലെ തന്നെ മാസ്റ്റർ സുബിൻ സാർ പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ. അപ്പോൾ ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദി നമ്പർ 0474291090 0474219909. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9562960905269499. So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Fashionum trendum ini swapnamalla. Ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail Kottarakara. Bhavana, a complete fashion destination.
3: Yasit Cafe. Evide ishtam pole vaattu.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ദീപം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
5: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 50 മിനിറ്റ് ആയിരിക്കണല്ലേ. അപ്പൊ എന്തായാലും എനിക്ക് ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കണം. അത് മുന്നായി ഒരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷാരികയാണ്. ഹലോ ചേച്ചി, എൻ്റെ പേര് ഷാരിക. എനിക്ക് ഈ കാറ്റ് വന്ന് കാതിൽ പറഞ്ഞു എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ഷാരിക ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ

ഞാനും ഷാർഗയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആദം ചോൺ കണ്ടിട്ടുള്ള എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണല്ലേ ഈ കാറ്റ് വന്ന് കാതിൽ പതിഞ്ഞു എന്ന പാട്ട്. ദീപക് ദേവ് മ്യൂസിക് കമ്പോസ് ചെയ്തു, ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, അതുപോലെ തന്നെ ബി കെ ഹരിനാരായണൻ ബാക്കി കാര്യങ്ങൾ നിർവഹിച്ചു. കാർത്തിക് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് പാട്ട് തന്നെയാണ് ഈ കാറ്റ് വന്ന് കാതിൽ പതിഞ്ഞു എന്ന പാട്ട്. അപ്പോൾ ഷാരുഖയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി നമുക്ക് ചെറിയ കുറച്ച് കാര്യങ്ങളോട് ചെയ്ത് തീർക്കാനുണ്ട്. യെസ്, ഇന്ന് ശനിയാഴ്ച ദിവസമാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ലക്കി വിന്നറിനെ അനൗൺസ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയും വൈകിപ്പിക്കുന്നില്ല. ആൻഡ് വിന്നർ ഈസ് ആതിരയാണ് നമ്മുടെ ഇന്നത്തെ വിന്നർ. കൺഗ്രാറ്റ്സ് ആതിര. ആതിരനെ എന്തായാലും ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്തവണ വിന്നറായില്ലെന്ന് പറഞ്ഞ് ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. ഇനിയും അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ അടുത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കുകയും മെസ്സേജ് അയക്കുകയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ആതിരയ്ക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈവിൻ്റെ ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ായിട്ടുള്ള പാട്ടോട് കൂടി തന്നെ എനിക്ക് എന്തായാലും ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതം ചിലപ്പോ ഒരു നദി പോലെയാണ്. എവിടെ നിന്നോ ഉത്ഭവിച്ച് പല വഴി പിരിഞ്ഞ് എങ്ങോട്ടെന്നില്ലാതെ ഒഴുക്കിത്തീരുന്ന ഒരു മഹാപ്രവാഹം. ആ ഒഴുക്കിനിടയിൽ ചിലർക്ക് എവിടെ വെച്ചോ തങ്ങളുടെ വേരുകൾ നഷ്ടപ്പെടാറുണ്ട്. ശിശിരകാലത്ത് മരച്ചില്ലകളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഇലകളെ കാറ്റെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ. അതുപോലെയാണ് ചില മനുഷ്യരുടെ കാര്യവും. കാലത്തിന്റെ ഏതോ ഒരു തിരിവിൽ വെച്ച് സ്നേഹത്തിന്റെ പിടിവിട്ടു പോയവർ. ഓർമ്മകളുടെ ഭാണ്ഡവും പേറി ഉച്ചവെയിലിൽ പുള്ളുന്ന നടപ്പാതകളിലൂടെ ലക്ഷ്യമില്ലാതെ നടന്നു തീർക്കുന്ന ചിലരുണ്ട് നമുക്ക് ചുറ്റും. സ്വന്തം ചോരയും നീരും നൽകി ഓരോ ഇഷ്ടികയും സ്വപ്നങ്ങളാൽ പാകി പണിതുയർത്ത വീടിന്റെ അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ നിന്ന് പകച്ചുപോയ ചില അച്ഛനമ്മമാർ. നെഞ്ചോട് ചേർത്ത് വളർത്തിയ മക്കൾ അപരിചിതരെ പോലെ മുഖം തിരിക്കുമ്പോൾ തൊണ്ടയിൽ കുരുങ്ങിയ സങ്കടങ്ങളെ കണ്ണീരാക്കി പെയ്തൊഴിയാൻ പോലുമാകാതെ തെരുവിന്റെ അനാഥത്വത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന വയോജനങ്ങൾ. അവർക്കൊപ്പം ലോകത്തിന്റെ കണ്ണിൽ പെടാതെ പോയ മറ്റു ചിലരുണ്ട്. ചിന്തകളുടെ താളം തെറ്റി സ്വന്തം പേരും നാടും പ്രിയപ്പെട്ടവരുമൊക്കെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞുപോയി അലക്ഷ്യമായി ചിരിച്ചും കരഞ്ഞും വഴിയോരങ്ങളിലൂടെ അലയുന്നവർ. വിശപ്പിന്റെ വിളി വരുമ്പോൾ മാത്രം എങ്ങോട്ടെന്നില്ലാതെ കൈനീട്ടുന്ന സമൂഹത്തിന്റെ വിരൽ ചൂണ്ടലുകൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഭാവം ജന്മങ്ങൾ. പിന്നെയുമുണ്ട് ഈ ഭൂമിയിൽ അമ്മയുടെ ചൂടോ അച്ഛന്റെ തണലോ എന്തെന്നറിയാതെ ജനിച്ചു വീണ നിമിഷം മുതൽ ഒറ്റപ്പെട്ടു പോയ ചില കുഞ്ഞുങ്ങൾ. ചിറകു മുളയ്ക്കും മുമ്പേ കൂട് നഷ്ടപ്പെട്ട പക്ഷിക്കുഞ്ഞുങ്ങളെ പോലെ ആരുടെയും സ്നേഹവും കരുതലും കിട്ടാതെ വാടിപ്പോയ പെൺകുരുന്നുകൾ. പകലിന്റെ വെളിച്ചമണഞ്ഞ് രാത്രിയുടെ കനത്തീരിൽ വീഴുമ്പോൾ അടഞ്ഞ കടത്തിണകളിലും തണുത്തുറഞ്ഞ വഴിയോരങ്ങളിലും ഇവർ ഒറ്റയ്ക്ക് ചുരുണ്ടുകൂടാറുണ്ട്. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ വാത്സല്യത്തിന്റെ ഒരു സ്പർശനത്തിനായി സാന്ത്വനത്തിന്റെ ഒരു മൃദുവായ തലോടലിനായി ദാഹിക്കുന്ന ഈ മനുഷ്യർക്ക് മുന്നിൽ ലോകം എപ്പോഴും മുഖം തിരിച്ചു നിൽക്കാറാണ് പതിവ്. സ്വന്തം നിഴൽ പോലും കൂട്ടിനില്ലാതെ ഈ വലിയ ഭൂമിയിൽ ഒരിടവും സ്വന്തമായി ഇല്ലാതെ അലയുന്ന ഈ മനുഷ്യർക്ക് അത്താണിയാകാൻ ഇനി ആരുമുണ്ടാകില്ല എന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. എന്നാൽ പ്രതീക്ഷകളുടെ സകല വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ടുവെന്ന് കരുതുന്ന ആ കണ്ണീർ പെയ്ത്തുകൾക്കിടയിലും അവരെ തേടി സ്നേഹത്തിന്റെ ഒരു കരമെത്തിയിട്ടുണ്ടായിരുന്നു. ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് സ്നേഹം മാത്രം നിറഞ്ഞ ഒരിടമാണെങ്കിൽ അങ്ങനെ ഒരിടം അവർക്കായി തുറക്കപ്പെട്ടു. ഏകാന്തതയുടെയും അനാഥത്വത്തിന്റെയും ഇരുളിൽ കഴിഞ്ഞിരുന്ന ഇവർക്കെല്ലാം തണലേകുന്ന സ്വർഗ കൂടാരമാണ് ആശ്രയ സങ്കേതം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ സംഗീതം എന്ന വലിയ സ്വർഗ കൂടാരത്തിന്റെ പടികടന്ന് ചെല്ലുമ്പോൾ നമ്മുടെ കാതുകളിലേക്ക് ആദ്യം ഒഴുകിയെത്തുന്നത് കുറച്ച് കളിച്ചിരികളുടെയും കൊഞ്ചലുകളുടെയും നേർത്ത ശബ്ദമാണ്. ആശ്രയ ശിശുഭവൻ. 18 വയസ്സ് വരെയുള്ള അനാഥരായ പെൺകുഞ്ഞുങ്ങൾക്ക് സ്വന്തം വീടായി മാറിയ സ്നേഹത്തിന്റെ ഒരിടം. ജനിച്ചു വീണപ്പോൾ തന്നെ തെരുവുകളിലേക്കും ആശുപത്രി വരാന്തകളിലേക്കും വലിച്ചെറിയപ്പെട്ടവർ. അച്ഛന്റെയും അമ്മയുടെയും സ്നേഹവും ലാളനയും എന്തെന്നറിയാതെ അനാഥത്വത്തിന്റെ കയ്പ് നീർക്കുടിച്ചവർ. സാഹചര്യങ്ങളുടെ ക്രൂരതകൾക്ക് മുന്നിൽ ഒറ്റപ്പെട്ടു പോയവർ. അങ്ങനെ പലയിടങ്ങളിൽ നിന്നും സങ്കടങ്ങളുടെ വലിയൊരു ഭാരവും പേറി അവിടെ എത്തിയവരാണ് ഈ കുരുന്നുകൾ. മഴയേറ്റുവാടിയ പൂമുട്ടുകളെ പോലെ ഭയന്ന് വിരങ്ങലിച്ച് ആശ്രയയുടെ പടികേറി വന്ന ഈ പെൺകുഞ്ഞുങ്ങൾ ഇന്ന് അവിടെ പാറി നടക്കുന്ന വർണ്ണശലഭങ്ങളാണ്. ശിശുഭവൻ അവർക്കൊരു വെറും താമസമിടം മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയെന്ന് അവർ കരുതിയ സ്നേഹവും കരുതലും വാരി വിതറുന്ന അവരുടെ സ്വന്തം തറവാടാണ്. പുലർച്ചെ ഉണരുമ്പോഴുള്ള പ്രാർത്ഥനാ ഗീതങ്ങളും വിദ്യാലയങ്ങളിലേക്കുള്ള അവരുടെ പോക്കും വരവും മുറ്റത്തെ മരച്ചുവട്ടിലെ നിർമ്മലമായ കളിച്ചിരികളും ആ അന്തരീക്ഷത്തെ എപ്പോഴും സജീവമാക്കി നിർത്തുന്നു. സ്വന്തം മക്കളെ പോലെ അവരെ നെഞ്ചോട് ചേർക്കുന്ന, സ്നേഹം കൊണ്ട് പൊതിയുന്ന ഒട്ടേറെ പ്രവർത്തകർ ഇവിടെയുണ്ട്. ചെറിയ കുറുമ്പുകൾ കാട്ടുമ്പോൾ ശാസിക്കാനും സങ്കടങ്ങൾ വരുമ്പോൾ മടിയിലിരുത്തി നെറുകയിൽ തലോടാനും ആഹാരം വാരിക്കൊടുക്കാനും ചേച്ചിമാരും അമ്മമാരും അവർക്കൊപ്പം എപ്പോഴുമുണ്ട്. ഓരോ പെൺകുട്ടിക്കും അവിടെ ഓരോ നിറമുള്ള സ്വപ്നങ്ങളുണ്ട്. നാളെ ആരാകണം എന്നതിനെക്കുറിച്ച്, പുറത്തെ വിശാലമായ ലോകത്തെക്കുറിച്ച്. പുറം ലോകം അവർക്ക് നേരെ എത്രത്തോളം ക്രൂരത കാണിച്ചുവോ അതിനെയെല്ലാം മായ്ച്ചു കളയുന്ന സ്നേഹമാണ് അവർക്ക് ആശ്രയ സംഗീതത്തിലൂടെ ലഭിക്കുന്നത്. ഒരു പോരൽ പോലും ഏൽക്കാതെ വാത്സല്യത്തിന്റെ നിലാവെളിച്ചത്തിൽ ഓരോ ദിവസവും അവർ വളരുകയാണ്. 18 വയസ്സ് വരെ അവരുടെ എല്ലാമെല്ലാമായി ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായൊരു കാലഘട്ടത്തിന് കാവലായി ആശ്രയ സംഗീതം മാറുമ്പോൾ അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ബാല്യവും കൗമാരവുമാണ് ശിശുഭവനിലൂടെ തിരികെ കിട്ടുന്നത്.
2: ഇവിടുത്തെ കുട്ടികളുടെ കാര്യം തന്നെയാണ്, അവർക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ആർക്ക് എന്ത് രീതിയിൽ ഇപ്പം പഠിക്കാൻ അവർക്ക് എന്താണ് താല്പര്യം, അവരുടെ ആ ഒരു കഴിവിനെ നമ്മൾ മുൻപോട്ട് കൊണ്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഏതൊരു ഷെഡ്യൂളിലാണ് പഠിക്കാൻ താല്പര്യം അതിലേക്ക് നമ്മൾ സാറ് നല്ല രീതിയിൽ മുമ്പോട്ട് നയിക്കാറുണ്ട്. അവർക്ക് ട്യൂഷൻ ആയാലും അവർക്ക് വേണ്ട ഇപ്പം കലാപരമായിട്ടുള്ള രീതിയിലായ പോലെ, അതിപ്പം പാട്ടായാലും ഡാൻസ് ആയാലും, ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ട്രൂപ്പുണ്ട്, എന്താ ബാൻഡിന്റെ ട്രൂപ്പുണ്ട്. അത് നല്ല മികച്ച രീതിയിലാണ് അവർ അത് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു.
1: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ ശിശുഭവനിലെ ആ കാത് കുളിർക്കുന്ന കളിച്ചിരികളിൽ നിന്നും നാം നടന്നെടുക്കുന്നത് ശാന്തമായ മറ്റൊരു ലോകത്തേക്കാണ്. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എരിഞ്ഞടങ്ങാൻ കാത്തു നിൽക്കുന്നവർക്ക് ഒരു കുളിർക്കാറ്റായി മാറുന്ന ആശ്രയ വയോജന കേന്ദ്രം. സ്വന്തം മക്കൾക്ക് വേണ്ടി ചോരയും നീരും നൽകി വിയർപ്പൊഴുക്കിയ ശേഷം വാർദ്ധക്യത്തിന്റെ അവശതകളിൽ ഉപയോഗശൂന്യമായ ഒരു പഴയ വസ്തുവിനെ പോലെ തെരുവുകളിലേക്കും ആശുപത്രി വരാന്തകളിലേക്കും വലിച്ചെറിയപ്പെട്ടവരാണ് ഇവിടെയുള്ള അച്ഛനമ്മമാരിൽ പലരും. ഓർമ്മകളുടെ വലിയൊരു ഭാണ്ഡവും പേറി മക്കൾ എന്നെങ്കിലും ഒരിക്കൽ തന്നെ അന്വേഷിച്ചു വരുമെന്ന തീരാത്ത പ്രതീക്ഷയോടെ അടഞ്ഞ ഗേറ്റിലേക്ക് കണ്ണും നട്ട് ആ വയോധികർക്ക് ഇവിടം വെറുമൊരു അഗതി മന്ദിരമല്ല, മറിച്ച് അവർക്കെന്നേക്കുമായി നഷ്ടപ്പെട്ട വീടിന്റെയും കരുതലിന്റെയും ആശ്വാസ തീരമാണ്. ചുളുവ് വീണ ആ കൈകളിൽ ചേർത്തു പിടിച്ച് അവർക്കൊരു നേരത്തെ അന്നം സ്നേഹത്തോടെ വാരിക്കൊടുക്കാനും രോഗങ്ങളുടെ വേദനകളിൽ അവരുടെ നെറുകയിൽ വാത്സല്യത്തോടെ തലോടി ആശ്വസിപ്പിക്കാനും ഇവിടുത്തെ പ്രവർത്തകർ സ്വന്തം മക്കളെ പോലെ എപ്പോഴുമുണ്ട്. ഇവർക്കൊപ്പം തന്നെ ഈ സ്വർഗ ഭവനത്തിന്റെ മറ്റൊരു കോണിൽ സ്വന്തം മനസ്സിന്റെ താളം തെറ്റി ചിന്തകളുടെ ഇരുളിലായി പോയ ഒരു കൂട്ടം മനുഷ്യരെ നമുക്ക് കാണാം. വീടും നാടും പ്രിയപ്പെട്ടവരെയും എന്തിന് സ്വന്തം പേരു പോലും മറന്ന് എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞു തിരിഞ്ഞവർ, തെരുവുകളിൽ വിശന്നു വലഞ്ഞ് വെയിലും മഴയും ഏറ്റ് സമൂഹത്തിന്റെ കല്ലേറുകൾക്കും ക്രൂരമായ പരിഹാസങ്ങൾക്കും ഇരയായവർ. ശരീരത്തിലെ മുറിവുകളേക്കാൾ ആഴത്തിൽ അവരുടെ മനസ്സിനേറ്റ മുറിവുകൾക്ക് ഇവിടെ സ്നേഹത്തിന്റെ ലേപനം പുരട്ടുകയാണ് ആശ്രയയിലെ പ്രവർത്തകർ. മുഷിഞ്ഞ വസ്ത്രങ്ങളും അഴുക്കു പിടിച്ച ശരീരവുമായി ഇവിടെ എത്തുന്ന അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി മുടിയൊതുക്കി മാന്യമായ വസ്ത്രങ്ങൾ നൽകി ഒരൽപം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ ആ മുഖങ്ങളിൽ വിരിയുന്ന ശാന്തതയ്ക്ക് പകരം വയ്ക്കാൻ ലോകത്ത് മറ്റൊന്നിനുമാവില്ല. കൃത്യമായ മരുന്നുകൾക്കൊപ്പം ആ സ്നേഹവും പരിചരണവും കൂടിയാകുമ്പോൾ എന്നേക്കുമായി കൈവിട്ടുപോയെന്ന് കരുതിയ പലരുടെയും ഓർമ്മകൾ പതിയെ തിരികെ വരികയും അവർ പുതിയൊരു ജീവിതത്തിലേക്ക് പിച്ചുവെക്കുകയും ചെയ്യുന്നു. ഭ്രാന്തരെന്ന് വിളിച്ച് ലോകം ഭയത്തോടെ അകറ്റി നിർത്തിയവരെ നെഞ്ചോട് ചേർത്ത് അവർക്ക് മനുഷ്യനെന്ന പരിഗണന നൽകുന്ന ഈ ഇടം അക്ഷരാർത്ഥത്തിൽ കാരുണ്യത്തിന്റെ ഒരു മഹാസാഗരം തന്നെയാണ്.
2: നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലെ ഒരു വരുമാന ഇതെന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഒരു കൃഷിയുണ്ട്. അതില് നല്ല രീതിയിൽ വിളവെടുപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് പുറത്തുനിന്നുള്ള ഒരു ഇത് വരാതെ ഇവിടെ ഹോംലി ആയിട്ടുള്ള രീതിയിലാണ് ഭക്ഷണങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. അത് നമ്മുടെ സ്വന്തം കൃഷിയിൽ നിന്നാണ് കൂടുതലും ഇപ്പം വെജിറ്റബിൾസ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഇവിടെ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ഒരു ആന്റി അങ്കിളാണ് മെയിൻ ആയിട്ട് കുക്കിംഗ് പോലും ചെയ്യുന്നത്. അതും ഹോംലി ഫുഡാണ്. നമുക്ക് ഇവിടെ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് അത് തോന്നും, കാരണം നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ കിട്ടുന്നത് അതേ രീതിയിലാണ് നമുക്ക് ഇവിടുത്തെ ഫുഡ്. അത് എല്ലാവർക്കും ഒരേപോലുള്ള രീതിയിലാണ് ഫുഡ് കൊടുക്കുന്നത്. ഇപ്പം സ്റ്റാഫുകൾക്ക് പ്രത്യേകം അല്ലെങ്കിൽ ഗസ്റ്റുകൾക്ക് പ്രത്യേകം എന്നല്ല, എല്ലാവർക്കും ഒരുമിച്ച്. നിങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ വരുമ്പോൾ മനസ്സിലാവാൻ പറ്റും നമ്മുടെ ഇവിടുത്തെ ഇൻമേറ്റ്സിന് അവർക്ക് നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്ന രീതിയിലാണ് നമ്മൾ ഭക്ഷണങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്.
1: ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ട.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand in Samibam, Pulaman, Kottarakara.
3: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ സംഗീതത്തിലെ 2000 വരുന്ന ഈ മനുഷ്യ ജന്മങ്ങളെ, അവരുടെ സങ്കടങ്ങളെയും നോവുകളെയും ഒരൊറ്റ കുടക്കീഴിൽ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കുക എന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. അനാഥത്വത്തിന്റെ ഇരുളിൽ നിന്നും ഈ സ്വർഗത്തിലേക്ക് പിച്ചവെച്ചെത്തുന്ന ഓരോരുത്തർക്കും വലിയൊരു കാവലാളായി കരുതലിന്റെ പടകൂറ്റൻ തണൽമരമായി മാറുന്ന ഒരാളുണ്ട്, ആശ്രയ സംഗീതത്തിന്റെ ജീവനാഡിയായ കലേപുരം ജോസാർ. സ്വന്തം ജീവിതം തന്നെ ഈ പാവപ്പെട്ടവർക്കായി ഒഴിഞ്ഞുവെച്ച ആ വലിയ മനുഷ്യന്റെ ആ ചഞ്ചലമായ ഇച്ഛാശക്തിയും ആർദ്രമായ അനുകമ്പയുമാണ് ഇന്ന് നാം കാണുന്ന സ്വർഗഭവനത്തിന്റെ അടിത്തറ. അദ്ദേഹത്തിന് കൂട്ടായി തളരാത്ത കൈകളുമായി രാപ്പകൽ ഭേദമില്ലാതെ ഇവിടെ ഓടി നടക്കുന്ന ഒട്ടേറെ പ്രവർത്തകരുണ്ട്. ശമ്പളം വാങ്ങുന്ന വെറും ജീവനക്കാർ എന്നതിലുപരി സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഈ 2000 പേരെയും നെഞ്ചോട് ചേർക്കുന്ന, അവരുടെ വേദനകളിൽ ഒപ്പം കരയുകയും സന്തോഷങ്ങളിൽ ഒപ്പം ചിരിക്കുകയും ചെയ്യുന്ന ആ സുമനസുകളുടെ സേവനം വാക്കുകൾക്കതീതമാണ്. സ്വന്തം സുഖ സൗകര്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ ജീവിതം സമർപ്പിച്ച ആ മനുഷ്യരെ ഭൂമിയിലെ മാലാഖമാരെന്ന് നാം വിളിക്കണം.
2: ഞാനിവിടെ കണ്ണീര് നിൽക്കാൻ കാരണം പേഷ്യൻസിന്റെ നമ്മളോടുള്ള സ്നേഹം. മീൻസ് നമ്മളെ വീട്ടിൽ ഒരു ദിവസം ചെല്ലുമ്പോൾ നമ്മുടെ പേരൻസ് ചോദിക്കത്തില്ല, നമ്മുടെ സഹോദരങ്ങൾ എന്തേ ഇന്നലെ വരാത്തത്, ഒരു ദിവസം ലീവ് എടുത്താൽ പോലും ചോദിക്കും എന്താണ് നമ്മൾ വരാത്തത്, എന്താ പറ്റി. അപ്പൊ നമ്മളൊരു ഞങ്ങൾ പേഷ്യന്റ് ആയിട്ടല്ല, ഞങ്ങളുടെ അച്ഛൻ അമ്മ സഹോദരി ബ്രദർ എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ അവരെ പരിഗണിക്കുന്നത്. ഒരിക്കലും ഞങ്ങൾ ഇവിടുത്തെ ഒരു അന്തേവാസിയായിട്ടല്ല, ഓരോ പേഷ്യൻസിനെയും ഇവിടുത്തെ കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമുള്ള അച്ഛന്മാരെ അപ്പന്മാരെ അമ്മച്ചമാരെ ഞങ്ങൾ അങ്ങനെയാണ് കെയർ ചെയ്യുന്നത്. തിരിച്ചും ഞങ്ങൾ സ്നേഹം കൊടുത്തെങ്കിലും ഞങ്ങൾക്ക് സ്നേഹം കിട്ടും.

0: പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവരെ പരിഗണിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ചില ചില പ്രായത്തിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ചിലർ കാണിക്കാറുണ്ട്, അത് അങ്ങനെയുണ്ട്. സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുന്നു.
1: മനുഷ്യത്വത്തിന്റെ ഏറ്റവും മനോഹരമായ മുഖമാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത്. സ്നേഹവും കാരുണ്യവും വറ്റിപ്പോകുന്നുവെന്ന് നാം പരിതപിക്കുന്ന ഈ കാലത്ത് ആശ്രയ സംഗീതം ലോകത്തിന് നൽകുന്നത് വറ്റാത്ത വലിയൊരു പ്രതീക്ഷയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ പുണ്യം പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളേക്കാൾ മറ്റുള്ളവരെ സഹായിക്കുന്ന കൈകളാണെന്ന മഹത്തായ തിരിച്ചറിവ്. ആശ്രയ സംഗീതത്തെക്കുറിച്ച് കൂടുതൽ കേൾക്കാം വരും അധ്യായങ്ങളിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
2: ഫിഫ വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേച്ചി, അറിഞ്ഞില്ലേ നമ്മളെ റേഡിയോ എടുത്തുന്ന്?
2: റേഡിയോ ഇല്ല,
1: അതേനെ പെണ്ണരങ്ങുമായിട്ട് ആശ്രയ FM 90 എത്തി. വേഗം റെഡി ആയിക്കോ,
2: ഇത് നമ്മള് പൊളിക്കും. കുടുംബശ്രീ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു ആശ്രയ FM 90 പെണ്ണരങ്ങ്. ശനിയാഴ്ചയും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ.

വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

What language is this?

0: ഒപ്പം
1: ജീവിതങ്ങളെയൊക്കെ മാറ്റിമറിച്ച അനുഭവങ്ങൾ, സംരംഭക വിജയങ്ങൾ, പുതിയ അവസരങ്ങൾ, സമൂഹത്തിന്റെ മുന്നേറ്റത്തിനായിട്ടുള്ള ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ. അപ്പൊ ഈ കഥകളൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള നമ്മുടെ പെണ്ണരങ്ങ് വീണ്ടും നിങ്ങളിലേക്ക് എത്തുകയാണ്. യെസ്, ഇന്ന് നിർഭയ കുടുംബശ്രീയോടൊപ്പമാണ്. നിർഭയ കുടുംബശ്രീയെ പറ്റി പറയുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത, വളരെ സാധാരണക്കാരായി ഈ കുടുംബശ്രീയിൽ വന്നതിന് ശേഷം വളരെ നല്ല മിടുക്കികളായിട്ട് മാറിയ കുറേ അധികം ചേച്ചിമാര് കേട്ടോ. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകാൻ തന്നെയാണ് തീർച്ചയായിട്ടും ഞാനും ആഗ്രഹിക്കുന്നത്. ഇന്ന് എന്തായാലും നമുക്ക് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനായിട്ടുണ്ട്. കീപ് ഓൾ ലിസണിംഗ് ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
2: നിഷി ചേച്ചി എന്താ പറയാൻ പോണേ?
3: കുടുംബത്തെ
2: കുറിച്ചും എല്ലാം പറയണം കേട്ടോ. സത്യം പറഞ്ഞ ആരും നിങ്ങളെ ഹസ്ബൻഡിനെ പറ്റി പറഞ്ഞില്ല കേട്ടോ ആരും. ശരി, എന്തായാലും സമയം തുടങ്ങാം നമുക്ക്. സമയം ദേ ആരംഭിച്ചിരിക്കുകയാണ്.
1: റെഡി,
2: പറഞ്ഞോളൂ.
3: എന്റെ കുടുംബത്തില് ഭർത്താവും മകനും ഭർത്താവിന്റെ അമ്മയുമാണ്. ഞാൻ ഉണങ്ങുന്ന കുടുംബമാണ്. ഞാൻ തപാൽ ഓഫീസിൽ ഒരു താൽക്കാലിക ജീവനക്കാരിയാണ്. പിന്നെ ഞാൻ ഈ നാട്ടിൽ വന്നതാണ്. പിന്നെ ഇവിടെ ഈ കുടുംബശ്രീയിലുള്ള ആളുകളെയൊന്നും എനിക്ക് അത്ര പരിചയമില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് അറിയാം, എങ്കിലും ആരുമായിട്ടും അത്ര കൂട്ടായിട്ടുള്ള അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ കൂട്ടുകാരാണ്, എല്ലാവരുമായിട്ടും കൂട്ടുകാരെ.
4: പാവം, അവൻ വിജൃംഭിച്ചു.
3: എല്ലാവരുടെയും വീടുകളിൽ പോകുന്നോണ്ട് എല്ലാവരുടെയും വീടുകളും എല്ലാം പരിചയമായി. ഇരുചക്ര വാഹനത്തിലാണ് പോകുന്നത്.
2: ലൈസൻസ് നേരത്തെ എടുത്തു?
3: പത്ത് വർഷമായിട്ട് ലൈസൻസ് ഉണ്ട്.
2: അയ്യോ, ലൈസൻസ്, അത് ഇംഗ്ലീഷ് ആണ് കേട്ടോ. അപ്പൊ 10 വർഷമായിട്ട് ലൈസൻസ് ഉള്ള ആളാണ് ചേച്ചി. എന്നാലും ഇരുചക്ര വാഹനമൊക്കെ നന്നായിട്ട് ഓടിക്കുമെന്ന് തോന്നുന്നു. അപ്പൊ ഒരുമിച്ച് നിങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട് ഒരു കൈയടി കൊടുക്കാം. ഒരു വലിയ കൈയടി. നല്ല രീതിയിൽ തന്നെ ഞാൻ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റ് നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത് കേട്ടോ.
1: കീപ് ഓൺ ലിസണിംഗ് ആസ്റ്റേ ഫ്രം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: തിരികെ എത്താൻ പെട്ടെങ്കിലേക്ക് ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഇവിടെ ഒരുപാടധികം സ്റ്റോറീസ് ഉണ്ടെന്ന്. അതായത് ഈ കുടുംബശ്രീയിൽ വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് ഈ അംഗങ്ങൾ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. അവർക്ക് എന്തായാലും അങ്ങനെ ഒരു ചെറിയ അഭിപ്രായം കേൾക്കാം കേട്ടോ.
1: ഏറ്റവും കൂടുതൽ ഭയത്തിൽ നിന്നിരുന്നത് സുനിതയാണ്. അവള് കുടുംബശ്രീയില് വരുന്നതിന് മുമ്പ് അവള് യാതൊരു തരത്തിലുള്ള ഒരു ഇതിനും പുറത്തങ്ങനെ പോകാറില്ലായിരുന്നു. അവൾക്ക് ഇതിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റമുണ്ട്. അത് ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഒരു വലിയ വിജയമാണ് സുനിത. ഇതിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മാറ്റം വന്നു. അങ്ങനെ പുറത്തോട്ട് അങ്ങനെ വലിയ അങ്ങനെയായിട്ടുള്ള ആളല്ല. വീട്ടിൽ തന്നെ കഴിവൊന്നും അങ്ങനെ ഇരുന്നാലും പിന്നെ ഈ കുടുംബശ്രീയിൽ വന്ന ചേച്ചി വലിയവരനകത്തുള്ളവരൊക്കെ
2: അതാണ് നിങ്ങളുടെ കൂട്ടായ്മയുടെ വിജയം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് കൂടിയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
1: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

തിരികെ എത്താൻ പെട്ടരെങ്കിലേക്ക് നിർഭയ കുടുംബശ്രീയോടൊപ്പമുള്ള നമ്മുടെ ലാസ്റ്റ് ഡേ ഏറ്റവും കളറാക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഈ കുടുംബശ്രീയിൽ നിന്ന് പോയി ഇനി വരുന്ന ശനിയാഴ്ച കേൾക്കാനായിട്ട് പോകുന്നത് ഒരു പുതിയ കുടുംബശ്രീയുടെ വിശേഷങ്ങൾ തന്നെയായിരിക്കും. എന്തായാലും അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് ഏറ്റവും മനോഹരമാക്കി തീർക്കാം. എന്തായാലും നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലേക്ക് കടക്കുമ്പോൾ ഞാൻ മലയാളിയിലേക്ക് നന്നായിട്ട് പെർഫോം ചെയ്ത് കേട്ടോ നിർഭയ കുടുംബശ്രീയിലെ അംഗങ്ങൾ. ഞാൻ ഒന്ന് രണ്ട് ഓഡിയോ ക്ലിപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴേ പറഞ്ഞു സുനിത ചേച്ചി ടീമിലെ നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ്. പോകുന്നതിന് മുന്നേ ഞാൻ എന്തായാലും ഒന്ന് പാടിപ്പിക്കാന്ന് വിചാരിച്ചു കേട്ടോ. നല്ലോണം മടലും എന്നാലും ചെറുതായിട്ടൊക്കെ പാടും. ശരി, അപ്പൊ ഞാൻ ഇനി കേൾപ്പിക്കാൻ പോകുന്നതേ കുറച്ച് പഴയ പാട്ടുകൾ തന്നെയാണ്, നമ്മുടെയൊക്കെ ജനറേഷനിലുള്ള പാട്ടുകളാണ്. ഈ പാട്ടിന്റെ അനുപല്ലവി ആയിരിക്കും കേൾപ്പിക്കുന്നേ. അപ്പൊ ഇതിന്റെ തുടക്കം സ്റ്റാർട്ടിങ് നമ്മൾ എന്ത് ചെയ്യണം, അറിയാവുന്ന ഒരു കൈ ഉയർത്തണം, പാടണം. ഓക്കെ, അറിയാവുന്ന ആൾ ആദ്യം കൈ ഉയർത്താൻ ഞാൻ അവിടേക്ക് വരും. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. ദേ വരുന്നു ആദ്യത്തെ സോങ്.

0: ഇതിന്റെ ആദ്യത്തെ വരിയാണ് പാടേണ്ടത്. സുനിത ചേച്ചിക്ക് എന്തോ ഒരു ക്ലൂ കിട്ടി, അതുപോലെ തന്നെ നമ്മുടെ നിഷ ചേച്ചിയും ഇങ്ങനെ കൈ ഉയർത്തിയിട്ടുണ്ട്. ശരി, ആദ്യത്തെ വരിയാണ്, ആദ്യത്തെ വരിയാണ് വേണ്ടത്.
1: പറഞ്ഞു
0: ശരിയാണ്.

0: അടിപൊളി അടിപൊളി, നിങ്ങളെല്ലാം പൊളിയാണ് കേട്ടോ. നമുക്ക് അല്പം വൈകിയാണ് ഞാൻ എത്തിയെന്നുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ.
1: ശിശുമരെ സംഗതി ഒരു ചെറിയ ബ്രേക്കാണ് കേട്ടുകൊണ്ടേ ഇരുന്നോളൂ. ആശ്രയപ്പം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: യെസ്, അപ്പൊ നിഷചേച്ചിയാണ് കേട്ടോ ആദ്യം നമുക്ക് ഉത്തരം പറയാനായിട്ട് കൈ ഉയർത്തിയിരിക്കുന്നത്. നിഷചേച്ചി എന്തായാലും ഇതിന്റെ രണ്ടുപേരി പാടും എന്നുള്ളത് എന്റെ മനസ്സ് പറയുന്നുണ്ട് കേട്ടോ. ചേച്ചിയെ അതിന്റെ വരികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ആ ഒരു പാട്ടൊന്ന് പാടി നമുക്ക്. പാട്ട് ഏതാന്ന് മനസ്സിലായല്ലോ.
1: സമ്പറൻ വേദർ ക്യാമ്പിൽ ഒരു രാത്രി കൂടി വിടും.

0: അപ്പോ ആ ഏരിയയിലാണ് കേട്ടോ പറയുന്നത്. ഈ ഏരിയയിൽ നമ്മുടെ സെക്രട്ടറി ഒന്നും അങ്ങോട്ട് പറയുന്നില്ല. അടുത്തൊരു പാട്ട് ഇവിടുന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏവരുന്ന അടുത്ത ഓഡിയോ ക്ലിപ്പ്
1: ഏറമാണ് ഇന്നലെ വൈകിട്ട് കണ്ട് നിർത്തിയത്. കുറച്ചിന്റെ താടിയിൽ തട്ടി കൊടുത്താൽ അവൻ പൊങ്ങിപ്പോയി മൂന്ന് കറക്കം കറങ്ങി താഴെ വന്ന് നിൽക്കുകയും അവിടെ നിന്ന് എണീറ്റ് വന്ന് വെണ്ണി അടിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരുന്നിട്ട് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ സാധിക്കണില്ല. അതിന്റെ വിഷമം ഉണ്ടായിരുന്ന പടങ്ങൾ.
0: ഈ ശബ്ദം വളരെ പഴയ ഒരാളാണ്. തമിഴ് നടനല്ല, മലയാളം.
2: ശ്രീനിവാസൻ
0: അല്ല. ഒന്നുകൂടെ ഉറപ്പാണ്. സുനിത ചേച്ചി പറയൊന്ന്, ഉറപ്പാണ്. മധു ആണ്, ശരി ഉത്തരമാണ് കേട്ടോ. മധുവിന്റെ ശബ്ദമാണത്. കറുത്തമ്മ എന്ന് പറഞ്ഞൊരു ക്ലൂ തരാന്ന് ഞാൻ വിചാരിച്ചതാണ്. ശരി, നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
3: കീപ് ഓൺ ലിസണിംഗ് ആർ സ്റ്റേ ഫ്രം 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Air ticket and visa mini mithamaya nirakkil. Campus Travels Kottarakara. Contact 9958731115.
3: Vishal Opticals. മിതമായി നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ക്ലിപ്പ് സെഗ്മെന്റ് ആണ് പെണ്ണരങ്ങിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ഓഡിയോ ക്ലിപ്പ് വരുന്നുണ്ട്, അത് ക്ലിയർ ആയിട്ട് കേൾക്കുക. കേട്ടതിന് ശേഷം മാത്രം ഉത്തരം പറയുക. നിർഭയ കുടുംബശ്രീയിലെ അംഗങ്ങളെ എത്രത്തോളം ക്യാച്ചിങ് പവർ ഉള്ളവരാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ.
1: ഞാൻ സിനിമയിൽ വന്ന് വളരെ പെട്ടെന്ന് കുറച്ച് കാലത്തിനുള്ളിൽ ഉണ്ടായ സിനിമയാണ് റാംജി റാവു സ്പീക്കിംഗ്. റാംജി റാവു സ്പീക്കിംഗ് അന്ന് ആ കാലഘട്ടത്തിൽ വലിയ ഹിറ്റായിരുന്നു സർ. അപ്പൊ ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് നമ്മൾ തലതല്ലി ചിരിച്ച് ഭയങ്കര എൻജോയ് ചെയ്ത സിനിമയാണ്
0: സിദ്ദിഖ്. ശരി, ഉത്തരം തന്നെയാണ്. അപ്പൊ ലാസ്റ്റ് ഓഡിയോ ക്ലിപ്പാണ് ഇനി വരുന്നത്, നമ്മുടെ അവസാനത്തെ ഓഡിയോ ക്ലിപ്പ്.
2: ദൃശ്യമദ്യം എന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എനിക്കനുഭവമുണ്ട്. അതിന്റെ ഈ ഹാങ് ഓവറിൽ നിന്ന് മാറാൻ എത്ര സമയം എടുക്കുന്നു എനിക്കറിയാം. ഇത് ഈ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്.
0: ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ സെക്രട്ടറി ആണ് കേട്ടോ, ഇനി ഉത്തരം പറയാൻ പോന്നെ പറഞ്ഞു.
3: മുരളി.
0: മുരളി ശരി ഉത്തരമാണ് കേട്ടോ, വളരെ കറക്റ്റ് ഉത്തരമാണ്. അപ്പം നിങ്ങൾ ആ ഒരു സെഗ്മെന്റിലും എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കേട്ടോ. ഇനി ഇതിനിടയ്ക്ക് നമുക്ക് കേൾക്കാനുള്ളത് നമ്മുടെ സുനിത ചേച്ചിയുടെ ഒരു പാട്ടാണ്.

0: നിങ്ങൾ എല്ലാവരും നല്ല മികച്ച കലാകാരികൾ തന്നെയാണ്.
1: കമലദളം നട നടന്നാൽ പുലരി മഴ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ ആൻഡ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ ആൻഡ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ എഫ്എം 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

മിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: തിരികെ എത്താം ഫെഡറിംഗിലേക്ക്.
1: അങ്ങനെ ഞാനിവിടുന്ന് ഇങ്ങനെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുക്കുമ്പോൾ പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മുടെ ഈ ടീമിനെ കൊണ്ടൊരു ഔട്ടിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും ഇതിനകത്ത് ലീഡർ ആവാൻ സാധ്യതയുള്ളത്? ആരായിരിക്കും? മഞ്ജു ചേച്ചി തന്നെയാണ്. അത് എന്താണ് മഞ്ജു ചേച്ചി തന്നെ
2: ആക്കത്തുള്ളതാണ്?
1: അപ്പൊ പ്രസിഡന്റിനോട് ചോദിക്കുക, മഞ്ജു എന്നുള്ള പേര് വരും മനസ്സിൽ വരുമ്പോൾ, അല്ലെ ഒരാൾ പറയുമ്പോൾ ആദ്യം എന്താ മനസ്സിൽ വരുന്ന ഓർമ്മ? ഋഷി ചേച്ചിയോട് ചോദിക്കുക, ഈ കുടുംബശ്രീയിലോട്ട് ആദ്യത്തെ മീറ്റിംഗിന് വന്നപ്പോ എന്താ തോന്നി, എങ്ങനെ ഉണ്ടായിരുന്നു ആ അനുഭവം? ഓർമ്മയുണ്ടോ?
2: ആദ്യം വന്നപ്പോ എല്ലാരും വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു, എല്ലാരെയൊക്കെ അറിയാം, പക്ഷേങ്കിലും എല്ലാവരുടെ ചിലരുടെ പേരും അറിയത്തില്ല, ചിലരെയൊക്കെ അറിയാം എങ്കിലും. പിന്നെ ആദ്യമായിട്ട് വന്നപ്പോ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, എല്ലാവരും പരിചയമില്ലാത്ത കണക്കൊക്കെ. പിന്നീട് പതുക്കെ എല്ലാവരോടും ഫ്രണ്ട്ലി ആയി.
1: യെസ്. അപ്പോഴേ ഇനിയിപ്പം വരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്ത്രീകളോടൊക്കെ എന്താ പറയാനുള്ളത്? കുടുംബശ്രീയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോടൊക്കെ ശരിക്കും എന്താ പറയാനുള്ളത്?
3: കുടുംബശ്രീയിലോട്ട് വരിക എന്ന് വെച്ചാല് നമുക്കിതൊരു, ഞങ്ങള് കുടുംബശ്രീയിൽ വരുന്നതിന് മുമ്പത്തെ കാര്യമാണെങ്കിലും ഞങ്ങൾ അങ്ങനെ ഇതിൽ വന്നതിന് ശേഷം ഞങ്ങളെല്ലാം ഒരു കുടുംബമാണ്. ഇത് പല കുടുംബത്തിൽ നിന്ന് വന്നവര് ഇപ്പോൾ ഒരു കുടുംബമായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി വരാനുള്ളവർക്കും അത് തന്നെയായിരിക്കും എനിക്ക് പറയാനുള്ളത്. കാരണം പരിചയമില്ലാത്ത കുറെ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന ഒരു കുടുംബത്തിൽ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു.
1: യെസ്. ഇനി നമ്മൾ നാട്ടിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു, നാട് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ജനപ്രതിനിധിയെ കണ്ട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അപ്പൊ നാട്ടിൽ വേണോന്ന് ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ കാണും എന്നുള്ളത്. നാടിനെ പറ്റിയുള്ള നന്മകൾ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാനുള്ള കുറച്ച് സമയമാണ് കേട്ടോ.
4: തെരുവ് നായ ശല്യം കുറയ്ക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട് നമുക്ക്. അതൊരു വലിയ ഇതാണ്.
3: ഞങ്ങളുടെ ഒരുപാട് ഈ നായ ശല്യം ഉണ്ട്, ഞങ്ങൾക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല.
4: പന്നിയുണ്ട്, നമുക്ക് ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പന്നി ശല്യം ഉണ്ട് ഇവിടെ. അതൊക്കെയാണ് നമുക്ക്. അല്ലാണ്ട് പൊതുവെ ഇപ്പം ബസ് സർവീസ് ഒക്കെ ഉണ്ട് നമുക്കിവിടെ.
5: റോഡൊക്കെ നല്ല കാടൊക്കെ പൂക്കി നല്ല സൈഡൊക്കെ വൃത്തിയാക്കി ഇടണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നടന്നു പോകുമ്പം എഴുതന്തുക്കളൊന്നും കടിക്കാതെ രീതിയിൽ കാട് കീറി കിടക്കുക. സൈഡ് വണ്ടി പോകുമ്പോൾ സൈഡിലോട്ട് ഒഴിയാനുള്ള സ്ഥലമില്ല, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തരണമെന്നാണ് ആഗ്രഹം.
3: ഞങ്ങളുടെ ഈ നാട്ടിലേക്ക് ഒരു ഹെൽത്ത് സെന്റർ കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം.
1: ഇപ്പൊ എവിടെ നിങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്?
3: ഞങ്ങളൊന്നെങ്കിൽ തലച്ചിറ അല്ലെങ്കിൽ മുട്ടവിള പോകും. അവിടെ വലിയ ഇതില്ല, ഞങ്ങൾ തലച്ചിറയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് പേർക്ക് ജോലിയാവും, അത്യാവശ്യം നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊരു ചെക്കപ്പ്.
1: തീർച്ചയായിട്ടും ഒരു നാട്ടിലെ ആഗ്രഹങ്ങൾ വളരെ മിനിമൽ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ. അതായത് എല്ലാവരും ആഗ്രഹിക്കും പോലുള്ള ചെറിയ ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട്, എന്നാൽ വലിയ സ്വപ്നങ്ങളൊക്കെ ആയിട്ടുള്ള.
0: എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്ത് തിരികെ എത്താം. കീപ് ഓൾ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: മല്ലിയേ സന്തന മല്ലിയേ.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ എഫ് എം 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
2: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
3: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ എഫ് എം 90. Monday to Friday evening 6 p.m. to 7 p.m. Stay tuned.

ിലേക്ക് നമ്മളൊരു കൂട്ടായ്മയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ചെറിയ കഴിവുകൾക്ക് അവർ നൽകുന്ന പ്രോത്സാഹനം തന്നെയാണ് തീർച്ചയായും ഒരു അവസരം കിട്ടുമ്പോൾ അത് വിനിയോഗിക്കാനായിട്ടുള്ള പ്രചോദനം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇവിടെ തന്നെയുണ്ട്. എന്തായാലും ഒരു പാട്ട് കൂടി നമുക്ക് വേണ്ടി പ്രത്യേകം പാടിത്തരാൻ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് പോവുക? അതുകൊണ്ട് ആ ഒരു പാട്ട് കൂടി കേട്ടതിന് ശേഷമായിരിക്കും

0: അടിപൊളി അടിപൊളി കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയിപ്പോ നമ്മുടെ ഫീഡ്ബാക്ക് എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം, ഈ ഒരു നമ്മുടെ ഈ ഒരു സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒന്നും അറിയത്തില്ലായിരുന്നല്ലോ നിങ്ങൾ വരുന്ന എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു അഭിപ്രായം പറയാനുള്ളത്, ഞങ്ങളുടെ എല്ലാ അംഗങ്ങളും വരുമ്പോൾ ഒരു തവണ കൂടി വരണം.
0: തീർച്ചയായിട്ടും എല്ലാ അംഗങ്ങളും വരുമ്പോൾ നമുക്ക് അടിച്ചു പൊളിച്ച് കുറേയും കൂടെ ഒക്കെ രസകരമായിട്ട് ഒരു ദിവസം കൂടെ വരാം. ഇപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. പാട്ട് പാടാനുള്ളവരൊക്കെ പാട്ട് പാടി. ഇനി ഒരുമിച്ചൊരു പാട്ട് പാടുന്നുണ്ടോ എല്ലാവരും കൂടെ?

പറഞ്ഞതുപോലെ ഒരു ദിവസം എല്ലാവരും ഉള്ളപ്പോ തീർച്ചയായിട്ടും നിർഭയ കുടുംബശ്രീയിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും ആശ്രയ എഫ് എം നിന്ന് പെണ്ണരംഗമൊക്കെ ആയിട്ട്. ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇറ്റ്സ് മീ ആർ ജെ ജി വി സൈനിങ് ഓഫ് ഫ്രം പെണ്ണരംഗം. കീപ് ഓൺ ലിസണിങ് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
7: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: മനുഷ്യന്റെ ഉള്ളിലെ ഇരുട്ടിന്റെയും ആർത്തിയുടെയും കഥ പറഞ്ഞ ഒരു സിനിമ. പകലിന്റെ വെളിച്ചത്തിൽ നിന്നും പാതിരാത്രിയുടെ ഇരുട്ടിലേക്ക് ഒരു മനുഷ്യന്റെ മനസ്സ് എങ്ങനെയാണ് മാറി മറിയുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്ന പകലും പാതിരാവും ഈ സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്. ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രകാശം നിറഞ്ഞ മനുഷ്യ ജീവിതങ്ങളിലേക്ക് അത്യാഗ്രഹത്തിന്റെ അന്ധകാരം കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളെ വരച്ചു കാട്ടുന്ന വളരെ മനോഹരമായ എന്നാൽ ഒരൽപ്പം ഭയപ്പെടുത്തുന്ന ഒരു ടൈറ്റിലാണ് ഈ സിനിമയ്ക്കുള്ളത്. ഷൈലോക്ക്, മാസ്റ്റർപീസ്, രാജാതിരാജ തുടങ്ങിയ മാസ് കൊമേഴ്ഷ്യൽ സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകരെ ഹരം കൊള്ളിച്ച സംവിധായകൻ അജയ് വാസുദേവ് തന്റെ സ്ഥിരം ശൈലിയിൽ നിന്ന് മാറി തികച്ചും വ്യത്യസ്തമായ ഒരു സർവേറത്തിൽ ഒരുക്കിയിരിക്കുകയാണ് ഈ സിനിമയിലൂടെ. മലയാളത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനികളൊന്നായ ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്.
1: അമ്മച്ചി ഒരു കാര്യം ശ്രദ്ധിച്ചോ, ആ ഫോറസ്റ്റുകാർ ഇവിടെ വന്ന് വെള്ളം വാങ്ങിപ്പോയതിനു ശേഷം അയാൾ ഇങ്ങോട്ട് കയറി വന്നു.
2: ഞാൻ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. അപ്പോ ഇതിലെ മൈസൂർക്ക് കാട്ടി കൂടെ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞപ്പോ വന്നു.
1: എനിക്ക് തോന്നുന്നില്ല അയാൾ പെട്ടെന്ന് അങ്ങനെ ഇവിടെ നിന്ന് പോകുന്നു.
0: മലയാളികളുടെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് ഹീറോ പരിവേഷം മാറ്റിവെച്ച് വളരെ റഫ് ആൻഡ് ടഫായ മൈക്കൽ എന്ന കഥാപാത്രമായി കുഞ്ചാക്കോ ബോബൻ എത്തുമ്പോൾ വളരെ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമായി രജിഷ വിജയനും ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. കടക്കണിയിലായ ഒരു ദരിദ്ര കുടുംബത്തിലേക്ക് ഒരു പാതിരാത്രിയിൽ പണവും സ്വർണവുമായി ഒരു അപരിചിതൻ കടന്നു വരുന്നതും തുടർന്ന് ആ രാത്രിയിൽ ആ കുടുംബത്തിൽ അരങ്ങേറുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമയുടെ കഥാതത്വം. കന്നഡയിലെ പ്രശസ്തമായ ആ കരാളരാത്രി എന്ന സിനിമയുടെ റീമേക്കായി വന്ന ഈ സിനിമ റിലീസ് ചെയ്ത സമയത്ത് സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയത്. ചിത്രത്തിന്റെ പ്രമേയം വളരെ മികച്ചതായിരുന്നുവെങ്കിലും കഥയുടെ അവതരണത്തിലെ ചില പോരായ്മകൾ കാരണം ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ചിത്രം പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ത്രില്ലർ സിനിമകളെ സ്നേഹിക്കുന്നവർക്ക് ഒരു മികച്ച തിയേറ്റർ അനുഭവം നൽകാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: Blackboard.
1: പകലും പാതിരാവും എന്ന സിനിമയുടെ കഥാപശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങി ചെല്ലാം. മാവോയിസ്റ്റ് ഭീഷണിയുള്ള വയനാട് കാടുകളുടെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ തുടങ്ങുന്നത്. മുത്തുറ്റു വർക്കി എന്ന കഥാപാത്രവും അയാളുടെ ഭാര്യ മറിയയും മകൾ മേഴ്സിയും അടങ്ങുന്നതാണ് ആ കുടുംബം. സാമ്പത്തികമായി വലിയ തകർച്ച നേരിടുന്ന, വീടും പറമ്പും ബാങ്ക് ജപ്തി ചെയ്യാൻ പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണിത്.
2: എന്താ പ്രശ്നം?
3: ഇയാളിന്ന് ഞങ്ങളെ പ്രശ്നങ്ങൾ തീർക്കാൻ വന്നാണ്.
2: അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അല്ല, പിന്നെ നമ്മള് വിചാരിച്ചാലും തീരാവുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ.
4: സകല ഐശ്വര്യങ്ങളോടും കൂടി അവന്റെ മാലാകമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും.
1: ഇതിനിടയിലാണ് ആ ഗ്രാമത്തിലേക്ക് അപ്രതീക്ഷിതമായി മൈക്കിൾ എന്നൊരു അപരിചിതൻ കടന്നു വരുന്നത്. വഴിതെറ്റി വന്ന മൈക്കിൾ ആ രാത്രിയിൽ വർക്കിയുടെ വീട്ടിൽ അഭയം പ്രാപിക്കുന്നു. മൈക്കിളിന്റെ കൈവശം ഒരുപാട് പണവും സ്വർണവും ഉണ്ടെന്ന് വർക്കിയും കുടുംബവും മനസ്സിലാക്കുന്നു. കടങ്ങൾ വീട്ടി ബാങ്ക് ജപ്തിയിൽ നിന്നും രക്ഷപ്പെടാനും മകളുടെ കല്യാണം നടത്താനും ഈ പണം അവരെ സഹായിക്കുമെന്ന ചിന്ത അവരിൽ അത്യാഗ്രഹത്തിന്റെ വിത്തുകൾ പാകുന്നു. രാത്രിയാകുമ്പോൾ സ്വന്തം വീട്ടിൽ അതിഥിയായി വന്ന ആ അപരിചിതനെ കൊലപ്പെടുത്തി ആ പണം മുഴുവൻ സ്വന്തമാക്കാൻ ആ മാതാപിതാക്കളും മകളും ചേർന്ന് തീരുമാനിക്കുന്നു.
3: അങ്ങനെ ഏതെങ്കിലും ആണൊരുത്തം വന്നാ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും.
1: ഒരുപാട് മാനസിക സംഘർഷങ്ങൾക്കും ഭയത്തിനും ഒടുവിൽ ഉറങ്ങിക്കിടക്കുന്ന മൈക്കിളിനെ അവർ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ആ സ്വർണവും പണവും കൈക്കലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ രാത്രിയുടെ ഇരുട്ടു മാറുമ്പോൾ അവർ കൊലപ്പെടുത്തിയത് ഒരു അപരിചിതനെയല്ല, മറിച്ച് വർഷങ്ങൾക്ക് മുന്നേ നാടുവിട്ടുപോയ സ്വന്തം മൂത്ത മകനെയാണെന്ന് അവർ തിരിച്ചറിയുന്നു. തങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറ്റാനും വിദേശത്തു നിന്ന് സമ്പാദിച്ച പണവുമായി സ്വന്തം വീട്ടിലേക്ക് ഒരു സർപ്രൈസായി കടന്നു വന്ന മകനെയാണ്. പണത്തോടുള്ള ആർത്തി കാരണം ആ അച്ഛനും അമ്മയും പെങ്ങളും ചേർന്ന് കൊന്നതി എന്ന അതിദാരുണമായ സത്യം മനസ്സിലാകുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന ഹൃദയഭേദകമായ വേദനയിലാണ് ഈ സിനിമ അവസാനിക്കുന്നത്. മനുഷ്യന്റെ അത്യാഗ്രഹം എത്രത്തോളം ഭയാനകമായ ദുരന്തങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുക എന്ന് ഈ കഥ വളരെ ശക്തമായി വരച്ചു കാട്ടുന്നു.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കർഷകർക്ക് പി എം കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പി എം കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് പി എം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്തു. രാജ്യത്തെ 9,44,00,000 കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറിയത്. എല്ലാ പദ്ധതികളുടെയും അന്തിമ ഗുണഭോക്താക്കൾ ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: ഹർ സർക്കാരി യോജന കാ ലാഭ സീതേ ആപ് തക് പഹുചായാ ജാ റഹാ ഹൈ. അബ് കോയി ബിചോലിയ നഹീ, കോയി രുകാവട് നഹീ, സിർഫ് ആപ്കേ അധികാർ പർ ഫോക്കസ് ഹൈ. एग्री स्टैक के माध्यम से किसान रजिस्ट्री बनेगी. किसान क्रेडिट कार्ड, डीबीटी और न्यूनतम समर्थन मूल्य पर जैसी सेवाओं में.
2: പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പിഎം കിസാൻ ഉത്സവ് ദിവസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പിഎം കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: ലക്ഷം കോടി രൂപയാണ് കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുള്ളത്. കർഷകന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഔദാര്യമല്ല കമ്മിറ്റാണിതിൽ നിന്ന് വ്യക്തമാകുന്നത്.
2: കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 60 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047-ഓടെ രാജ്യം ലക്ഷ്യമിടുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. കവരത്തിയിൽ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്തി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മോക്ഡ്രില്ലിൽ രാജ്യത്തുടനീളം 250,000-ലധികം സുരക്ഷാ ജീവനക്കാരാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,279,000-ലധികം ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. സുതാര്യത ഉറപ്പാക്കാനായി സിസിടിവി നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന, പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന ശക്തമായ ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പുനഃപരീക്ഷ നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9:30 മുതലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗം തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. യോഗാദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. യോഗ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർത്ത് കോട്ടയത്ത് നടത്തിയ യോഗാദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗാദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കുളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗ അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sa.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സന്ദേശങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നൽകി. ഇത്തവണത്തെ വള്ളംകളിക്കായി ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
5: ആലപ്പുഴ കൂടാതെ എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയാണ് നെഹ്റു ട്രോഫിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നത്. പ്രമുഖ ബാങ്കുകളുടെ സൈറ്റുകൾ മുഖേന ഓൺലൈനായും വിൽപ്പനയുണ്ടാകും. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ചേരുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിക്കും. ആഗസ്റ്റ് മാസം 22 ആലപ്പുഴ പുന്നമടക്കായൽ 72 നെഹ്റു ട്രോഫി ജലോത്സവം അരങ്ങേറുന്നത്.
2: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 ഓവറിൽ വിക്കറ്റ് 1 നഷ്ടപ്പെടാതെ 86 റൺ എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. നാളെ രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ലഹരി മരുന്ന് പ്രതിരോധത്തിനായി അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23 ഗഡു വിതരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സോങ്സുകളുമായി മ്യൂസിക് മപ്പാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM.

0: Blackboard.
1: പകലും പാതിരാവും എന്ന സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് ഇതിലെ അഭിനേതാക്കളുടെ ഗംഭീരമായ പെർഫോമൻസ് ആണ്. കുഞ്ചാക്കോബോബൻ തന്റെ കരിയറിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ലുക്കിലും ഭാവത്തിലുമാണ് മൈക്കിൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. നിസ്സഹായതയും അതേസമയം പണത്തോടുള്ള ആർത്തിയും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്ന മേഴ്സി എന്ന കഥാപാത്രത്തെ രജിഷ വിജയൻ വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. എന്നാൽ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയത് അഴിമതിക്കാരനായ പോലീസ് ഓഫീസറായി വന്ന ഗുരു സോമസുന്ദറിന്റെ അഭിനയ മികവാണ്. മനോജ് കെ ജയനും സീതയും തങ്ങൾക്ക് ലഭിച്ച കഥാപാത്രങ്ങളെ വളരെ വികാരഭരിതമായി തന്നെ സ്ക്രീനിൽ എത്തിച്ചു.

അണിയറ പ്രവർത്തനയുടെ കാര്യത്തിലേക്ക് വന്നാൽ നിഷാദ് കോയുടെ തിരക്കഥയും ഫായിസ് സിദ്ദിഖിന്റെ ഛായാഗ്രഹണവും എടുത്തു പറയുന്നതാണ്. ഹൈറേഞ്ചിന്റെയും രാത്രിയുടെയും ഭയപ്പെടുത്തുന്ന മൂഡ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ക്യാമറയ്ക്ക് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസ്യയുടെ മനോഹരമായ ഗാനങ്ങളും സാംസിയെ സ്വരുക്കിയ കിടലിൽ പശ്ചാത്തല സംഗീതവും സിനിമയുടെ ത്രില്ലിംഗ് മൂഡ് ഇരട്ടിയാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. സാമ്പത്തിക വശങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 6 മുതൽ 7 കോടി രൂപ വരെ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. സമ്മിശ്ര പ്രതികരണം ലഭിച്ചതുകൊണ്ട് തന്നെ സിനിമയുടെ കളക്ഷൻ 2-3 കോടിയിൽ ഒതുങ്ങുകയും സാമ്പത്തികമായി ചിത്രം ഒരു പരാജയമായി മാറുകയും ചെയ്തു. എന്നിരുന്നാലും മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ച് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു മികച്ച സൃഷ്ടി തന്നെയാണ്. പകലും

പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് പറയുമെങ്കിലും ആ പണത്തിന് വേണ്ടി നമ്മൾ മനുഷ്യത്വം മറക്കുമ്പോൾ സംഭവിക്കുന്ന വലിയ ദുരന്തങ്ങളുടെ നേർക്കാഴ്ചയാണ് പകലും പാതിരാവും. സോ എന്തായാലും ഇന്നത്തെ ക്ലാബോർഡിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായിട്ട് അടുത്ത ക്ലാബോർഡിൽ ഞാൻ വീണ്ടും എത്തും. Till then, it's me, RJ Srishant, signing off.

കേട്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയില്ലേ? യെസ്, നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഒരു സയൻസ് ഫിക്ഷൻ മൂവി ഉണ്ട്. പ്ലൂട്ടോ എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. ആ സിനിമയിലെ ഫസ്റ്റ് പാട്ടാണ് യു എഫ് ഒ മോഡ്. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ ഈ പാട്ട് ആദ്യമേ കേട്ടപ്പോഴത്തേക്കും കുറെ നേരം ഈ പാട്ടിലിങ്ങനെ വൈബ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ സോങ്ങിന്റെ ക്രെഡിറ്റ്സ് നോക്കാനായിട്ട് പോയത്. അപ്പോഴാണ് അന്വേഷിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. കുറച്ചു നാളുകളായിട്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, വാഴ ടുവിലെ തൂക്കി ചുവന്ന കരങ്ങളോടെ എന്നുള്ള പാട്ട്. ആ പാട്ടിന് ബാക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന തല തന്നെയാണ് യു എഫ് ഒ മൂഡ് എന്ന ഈ പാട്ടിന് പിന്നിലും വർക്ക് ചെയ്തിരിക്കുന്നത്. യെസ്, ദ വൺ ആൻഡ് ഓൺലി മ്യൂസിക് പ്രൊഡ്യൂസർ അർക്കാഡോ ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ യൂത്ത് പിള്ളേരെ ഹരം കൊള്ളിക്കുന്ന വെസ്റ്റേൺ ബീറ്റുകളും വേറിട്ട ലിറിക്സും ഒക്കെ കൂട്ടിയിണക്കിയിട്ടാണ് യു എഫ് ഒ മോഡ് എന്ന പാട്ട് ഒരുക്കിയിട്ടുള്ളത്. വിഷ്ണു വിജയാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആൻഡ് ദ ലിറിക്സ് ഇസ് പെൻഡ് ബൈ ശബരീഷ് വർമ്മ. ഓർക്കിഡ് ഫിലിംസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ രജു കുമാർ, രശ്മി രജു എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള പ്രമേയവും അവതരണ ശൈലിയും കൊണ്ട് ശ്രദ്ധേയമായിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആദിത്യൻ ചന്ദ്രശേഖരാണ്. ആൻഡ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള കഥയും തിരക്കഥയും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് നിയാസ് മുഹമ്മദ് ആണ് കേട്ടോ. അൽത്താഫ് സലീം ഒരു അന്യഗ്രഹ ജീവിയായിട്ടാണ് ഈ ഒരു മൂവിയിൽ എത്തുന്നത്. നീരജ് മാധവൻ, അജു വർഗീസ്, അർഷ ബൈജു എന്നിവരൊക്കെ ഈ ഒരു മൂവിയിൽ സെന്റർ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അജു വർഗീസിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മേക്ക് ഓവറും ഈ ഒരു മൂവിക്ക് ഭയങ്കരമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇവരെയൊക്കെ കൂടാതെ സുബിൻ താഴ്സൻ, ദിനേശ് പ്രഭാകർ, വിനീത് തട്ടിൽ, നിസാം, സഹിർ മുഹമ്മദ്, സച്ചിൻ, തുഷാര പിള്ള, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ഒരു സിനിമയിലുണ്ട്. സോ എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിയിലേക്ക് മറ്റൊരു അധ്യായം കുറിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലൂട്ടോ എന്ന സിനിമയും എത്താനായിട്ട് പോകുന്നത്. അപ്പോ ഒരുപാട് പുതുമകളുമായിട്ട് ഈ ഒരു സിനിമ നമ്മളുടെ ഇടയിലേക്ക് എത്തുമ്പോൾ അതിലെ ആദ്യ പാട്ടും നമ്മൾ കേട്ട് വൈബ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. സോ ലെറ്റ്സ് ലിസൺ ടു ദിസ് ട്രാക്ക് യു എഫ് ഒ മോഡ് ഫ്രം ദ മൂവി പ്ലൂട്ടോ ഓൺലി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

കോൽ എന്ന് പറയുന്ന ഒരു പാട്ട്, നമ്മളെ ഭയങ്കരമായിട്ടും നൊസ്റ്റാൾജിക് ആക്കുന്ന ഒരു പാട്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പാട്ട് മ്യൂസിക് മപ്പാസിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ ഈ സിനിമയിലെ സെക്കൻഡ് സോങ്ങും റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗംഭീര റെസ്പോൺസ് ആണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ചിദംബരമാണ്. ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത് ജിത്തു മാധവനാണ്. സോ ഈ രണ്ട് കോമ്പിനേഷൻ തന്നെ ഈ സിനിമയ്ക്ക് വലിയൊരു ബ്രാൻഡ് വാല്യൂ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ആ ഒരു ബ്രാൻഡ് ഇവര് രണ്ടുപേരും ഈ ഒരു മൂവിയിൽ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ബാലൻ ഡിബോ എന്ന് പറയുന്ന സിനിമയിലെ സെക്കൻഡ് സോങ് ആയിട്ടുള്ള എങ്ങോട്ടാ എന്ന് പറയുന്ന പാട്ടാണ്.

നമ്മുടെ മലയാളികളുടെ ഇടയിൽ ട്രെൻഡ് സെറ്റർ മ്യൂസിക് സമ്മാനിച്ചുകൊണ്ടിരുന്ന സുശീൻ ശ്യാമാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അൻവർ അലിയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഈ പാട്ട് പാടിയിരിക്കുന്നതും സുശീൻ ശ്യാം തന്നെയാണ് കേട്ടോ. ഫർസാന പാലത്തിങ്കൽ, ആദിശേഷൻ, മുഹമ്മദ് സിനാൻ, ഡോളി ജൂൺ, ജീൻ പോൾ ലാൽ, ഗിരീഷ് ഏടി, ബീന ആന്റണി എന്നിവരൊക്കെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് ബാലൻ ദി ബോയ് എന്നുള്ളത്. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലൊക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫർസാന പാലത്തിങ്കൽ, ആദിശേഷൻ, മുഹമ്മദ് സിനാൻ എന്നിവരുടെയൊക്കെ ഒരു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ബാലൻ. ഈ പറയുന്ന കാസ്റ്റ് ഈ ഒരു സിനിമയിൽ ഏറ്റവും പ്രത്യേകതയുള്ള മറ്റൊരു കാര്യം കൂടിയാണ് കേട്ടോ. സിനിമയ്ക്ക് കാസ്റ്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ഗണപതിയാണ്. ആൻഡ് വി നോ ദാറ്റ് കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ട് ഗണപതി വരുമ്പോൾ ആ കാസ്റ്റൊക്കെ അടിപൊളിയായിരിക്കും എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കുറെ ആളുകളെ തന്നെയാണ് ഗണപതി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. കെ വി എൻ പ്രൊഡക്ഷൻസും തെസ്പിയൻ ഫിലിംസും ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ഒരാളുടെ വ്യക്തിത്വത്തിന്റെയും അതിജീവനത്തിന്റെയും ഒക്കെ ഒരു കഥയാണ് കേട്ടോ ഈ ഒരു സിനിമ പറഞ്ഞു വെക്കുന്നത്. സസ്പെൻസും ത്രില്ലറും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ തന്നെയാണ് ബാലൻ ദി ബോയ് എന്നുള്ളത്. സോ ആരെങ്കിലും ഇനി ഈ സിനിമ കാണാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ എല്ലാവരും കാണണം. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഈ സിനിമയിലെ എങ്ങോട്ടാ എന്നുള്ള പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് വിത്ത് മി ആർ ജി എലക്കുട്ടി, ഓൺലി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം.

0: ആൻഡ് സൺസ് എന്ന സിനിമയിലെ ഒരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ പാട്ടാണ് നമ്മൾ ഇനി മ്യൂസിക് മെപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് പട്ടാംബൂച്ചി.
1: മ്യൂസിക് മെപ്പ.

കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഒരു പാട്ടിന്റെ പ്രൊമോ വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഗംഭീരമായിട്ടുള്ളൊരു പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള ജി വി പ്രകാശ് കുമാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള സംഗീതം ഒരുക്കിയിട്ടുള്ളത്. സുബലക്ഷ്മി പാടി, അരുൺ രാജ കാമരാജ് വരികൾ എഴുതിയിട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ പട്ടാം പൂച്ചി എന്നുള്ളത്. ഓഗസ്റ്റ് 14th ഈ ഒരു സിനിമ ഗ്ലോബൽ റിലീസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള, ഒരേ സമയം വളരെ ചടുലവും മെലഡി നിറഞ്ഞതുമായിട്ടുള്ള ഒരു ബീറ്റിലൊക്കെ ഒരുക്കിയിട്ടുള്ളൊരു റൊമാൻറ്റിക് പാട്ടാണ് പട്ടാം പൂച്ചി എന്നുള്ളത്. നമ്മുടെ മമിതാ ബൈജുവിന്റെ ഡാൻസ് തന്നെയാണ് ഈ ഒരു പാട്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വിജയ് ബിന്നിയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് കേട്ടോ. സൂര്യയും മമിതയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ ഈ ഒരു പാട്ടിന്റെ മറ്റൊരു പ്രത്യേകതയാണെന്ന് നമുക്ക് പറയാം കേട്ടോ. ഫോർച്യൂൺ ഫോഴ്സ് സിനിമാസുമായിട്ട് ചേർന്ന സിതാര എന്റർടൈൻമെന്റ്സ് ബാനറിൽ സൂര്യദേവര നാഗവംശി, സായ് സൗജന്യ എന്നിവരാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശ്രീകര സ്റ്റുഡിയോസ് ആണ് ഈ ഒരു ചിത്രം അവതരിപ്പിക്കുന്നത് കേട്ടോ. സൂര്യ സാറിന്റെ കരിയറിലെ തന്നെ 46th ചിത്രമായിട്ടാണ് വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന് പറയുന്ന ഈ ഒരു മൂവി എത്തുന്നത്. ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിട്ടുള്ള ലക്കി ഭാസ്കറിന് ശേഷം വെങ്കി അറ്റ്ലൂരി ഒരുക്കുന്ന ഒരു ചിത്രം എന്ന പ്രത്യേകതയും വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന ഈ ഒരു മൂവിക്കുണ്ട്. സോ ഈ മൂവിയിലെ പട്ടാമ്പൂച്ചി എന്ന പാട്ട് നമുക്ക് കേൾക്കാം ഓൺ മ്യൂസിക് മപ്പാസ് ഓൺ ലിയോണാർഡ് ശ്രേയ FM 90 നാടിനൊപ്പം.

ചെയ്യുന്ന അരൂപി എന്ന സിനിമയിലെ സെക്കൻഡ് സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാട്ടാണ് നമ്മൾ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, നമ്മുടെ ഗോപി സുന്ദർ സാർ മ്യൂസിക് നൽകി, ഗോപി സുന്ദർ, ശ്രുതി, ശിവദാസ് എന്നിവർ ചേർന്ന് പാടിയിരിക്കുന്ന നെഞ്ചകമേ നീ എന്ന് ആരംഭിക്കുന്ന പാട്ടാണ് കേട്ടോ. മ്യൂസിക് മപ്പാസ്.

ഒരു ഹൊറർ ജോണറില് ഒരുക്കിയിട്ടുള്ളൊരു സിനിമയാണ് ഇത്. വൈശാഖ് രവി, ബോളിവുഡ് ഫെയിം നേഹ ചൗള, സാക്ഷി ബതാല, ജോയ് മാത്യു, സിന്ധു വർമ്മ, അഭിലാഷ് വാര്യർ, കിരൺ രാജ് എന്നിങ്ങനെ കുറച്ചു പേര് കൂടിയിട്ടാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സോ ഗോപി സുന്ദർ സാർ ബ്യൂട്ടിഫുൾ ആയിട്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന, അദ്ദേഹവും ശ്രുതി ശിവദാസും ചേർന്ന് പാടിയിരിക്കുന്ന നെഞ്ചു കമേനി എന്ന പാട്ടാവട്ടെ ഇനി നമ്മുടെ മ്യൂസിക് മപ്പാസിൽ. കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Yes, we are back on Music Mappas with me, RJ Elukutty. പുതിയ സിനിമകളിലെ പുതുവുത്തൻ പാട്ടുകൾ നമ്മളിങ്ങനെ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കുമ്പോൾ, here comes a beautiful song from the movie Singeetham.
1: Music Mappa.

ഇതൊരു തെലുങ്ക് മൂവിയാണ്. ഇതിലെ വിന്നാറ വിന്നാറ എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. സിന്ദൂരി വിശാലാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ശ്രീമണിയുടെ വരികളാണ്. ആൻഡ് മ്യൂസിക് ഈസ് കമ്പോസ്ഡ് ബൈ ദേവി ശ്രീപ്രസാദ്. ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നേച്ചറിന്റെയും ലൈഫിന്റെയും ഒക്കെ ഒരു ബ്യൂട്ടി എന്താണെന്ന് ഇങ്ങനെ ഒരു ഫീല് കിട്ടുന്ന ഒരു പാട്ടാണ് കേട്ടോ. അഹില്യ ബംറു, അയാൻ, ശാലിനി എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമയിൽ ലീഡ് റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സംഗീതം ശ്രീനിവാസ റാവു ആണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. നാഗ് അശ്വിൻ ആണ് ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ കേട്ടോ. ദേവി ശ്രീപ്രസാദിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂസിക് കോമ്പോസിഷൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണ് സംഗീതത്തിലെ വിന്നാറ വിന്നാറ എന്നുള്ള പാട്ട്. സോ ലെറ്റ്സ് ലിസൺ ടു ദിസ് ബ്യൂട്ടിഫുൾ ട്രാക്ക് ഓൺ മ്യൂസിക് മപ്പാസ് ഓൺ ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

ഗാറ്റ കുസ്തി 2-ലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് ഇനി നമ്മൾ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഗാറ്റ കുസ്തി സിനിമയെ പറ്റി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐശ്വര്യ ലക്ഷ്മിയും വിഷ്ണു വിശാലും ചേർന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സിനിമയാണ്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് റിലീസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലെ സെക്കൻഡ് സിംഗിൾ സോങ് റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് മകരാശി.

അച്ഛൻ മകൾ കോമ്പിനേഷൻ, അവരുടെ ഇടയിലുള്ള ഒരു റാപ്പോ എങ്ങനെയാണ്, ബോണ്ട് എങ്ങനെയാണെന്ന് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ് മക്കരാസി എന്നുള്ളത്. ചെല്ല അയ്യാവു ഡയറക്ട് ചെയ്ത് ഡോക്ടർ ഇഷാരി കെ ഗണേഷ്, വിഷ്ണു വിശാൽ എന്നിവർ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ഗാട്ടാ ഗുസ്തി 2 എന്നുള്ളത്. വിഷ്ണു വിശാലും ഐശ്വര്യ ലക്ഷ്മിയും രമ്യ കൃഷ്ണ, യോഗി ബാബു, കരുണാസ് എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമയിൽ ലീഡ് റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സീൻ റോൾദൻ മ്യൂസിക് ചെയ്ത് വിജയ് നരേൻ, സീൻ റോൾദൻ എന്നിവർ ചേർന്ന് പാടി മുത്തമിൽ വരികൾ എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സോ ഈ ലോകത്തിലുള്ള എല്ലാ അച്ഛൻ മകൾ റിലേഷൻഷിപ്സിനും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ലെറ്റ്സ് ലിസൺ ടു ദിസ് സോങ് മകരാസി ഫ്രം ദ മൂവി ഗാട്ടാ ഗുസ്തി 2 ഓൺ മ്യൂസിക് മപ്പാസ് ഓൺ ലിയോണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

അതും ഭയങ്കര രസമുള്ള പാട്ട്, നമുക്ക് ഭയങ്കരമായിട്ട് വൈബ് ചെയ്യാൻ പറ്റുന്ന പാട്ട്. പറഞ്ഞു വരുന്നത് ഇതയം മുരളിയിലെ വാമാ വാമാ എന്ന് പറയുന്ന പാട്ടാണ്. ദിസ് ഈസ് എലി കുട്ടി ഓൺ മ്യൂസിക് മപ്പാസ് ഓൺ ലിയോണ ശ്രേയ FM 90.

ഓക്കെ. അപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇതേ മുരളി മൂവിയിലെ വാമാ വാമ എന്നുള്ള പാട്ടാണ്. തമനസ് ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ആദേശ് കൃഷ്ണയുടെ ലിറിക്സ് ആണ്. ആൻഡ് ദിസ് സോങ് ഈസ് സങ് ബൈ ദ വൺ ആൻഡ് ഓൺലി ധനുഷ്. യെസ്, അദ്ദേഹം ഗംഭീരമായിട്ട് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ. അഥർവ, പ്രീതി, കയടു, നാട്ടി, തമനസ് എന്നിവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഇതയം മുരളി എന്നുള്ളത്. ആകാശ് ഭാസ്കരനാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. ഇനിയും ഇനിയും ഒരുപാട് പുതുപുത്തൻ പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90 നാടിനൊപ്പം.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

കനവാനത് എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഗോവിന്ദ് വസന്തയാണ്. ചിന്മയ് പാടിയിട്ടുള്ള പാട്ടാണ്. ആൻഡ് ലിറിക്സ് ഇസ് പെൻഡ് ബൈ ഉമാ ദേവി. ഗോവിന്ദ് വസന്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന ഈ പാട്ടില് ചിന്മയ് ശ്രീപദ പാടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. അത്ര സൂത്തിങ് ആയിട്ടുള്ള വോയിസിലാണ് ചിന്മയ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഇന്ദ്രൻ ചേട്ടൻ, മധുബാല മാം, അപർണ ബാലമുരളി, ജാഫർ സാദിഖ്, വിഷ്ണു അഗസ്തി എന്നിവരൊക്കെ ലീഡ് റോളിൽ അഭിനയിക്കുന്ന സിനിമയാണ് ചിന്ന ചിന്നയാസ എന്നുള്ളത്. കുറെ ദിവസങ്ങളായിട്ട് ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള പ്രമോഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ അല്ലെ. സോ ഈ ഒരു സിനിമയുടെ പേര് ഇപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടിരിക്കുകയാണ്. ആൻഡ് കഴിഞ്ഞ ദിവസം ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസുകൾ ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിലെ പാട്ടുകളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് കേട്ടോ ഗോവിന്ദ് വസന്ത കമ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ചിന്മയെ പാടിയിരിക്കുന്ന കനവാനത് എന്ന പാട്ട് കൂടി നമുക്ക് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി മ്യൂസിക് മപ്പാസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുതുപുത്തൻ പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം മ്യൂസിക് മപ്പാസിൽ നെക്സ്റ്റ് വീക്കിലെ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർഷിയിൽ കുട്ടി സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ കൂടുതൽ സ്നേഹിക്കുന്ന ചിലരുണ്ടാവും. അവരുടെ ഒരു മെസ്സേജിനായി, ഒരു ഫോൺ കോളിനായി നമ്മൾ കാത്തിരിക്കും. അവർക്ക് ഒരു വിഷമം വരുമ്പോൾ നമ്മുടെ ലോകം തന്നെ നിന്ന് പോയതുപോലെ തോന്നും. എന്നാൽ ഈ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇതേ തീവ്രതയോടെയാണോ അവരും നമ്മളെ കാണുന്നത് എന്നാണ്. നമ്മൾ അവർക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം, അതേ സ്ഥാനം അവരുടെ ലൈഫിൽ നമുക്കുണ്ടോ? നമ്മളവരെ നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റിയെ കാണുമ്പോൾ നമ്മൾ അവർ നമ്മളെ വെറുമൊരു ചോയ്സ് മാത്രമായിട്ടാണോ മാറ്റി വച്ചിരിക്കുന്നത്? ഒരുപക്ഷെ നമ്മൾ സ്വയം ചോദിക്കാൻ ഏറ്റവും പേടിക്കുന്ന, എന്നാൽ ഒരിക്കലെങ്കിലും ചോദിക്കേണ്ടി വരുന്ന ഒരു ചോദ്യമാണിത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.
4: Catch!

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പലപ്പോഴും ചില ബന്ധങ്ങളിൽ നമ്മൾ മാത്രം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മെസ്സേജ് അയച്ചാൽ മാത്രം മറുപടി വരിക, നമ്മൾ മുൻകൈ എടുത്ത് വിളിച്ചാൽ മാത്രം സംസാരിക്കുക എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴാണ് നമ്മൾ ആ സത്യം തിരിച്ചറിയുന്നത്. അവർ തിരക്കിലാണ് എന്ന് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും ആക്ച്വലി ആർക്കും എപ്പോഴും തിരക്കുണ്ടാകാറില്ല എന്നതാണ് സത്യം. സ്നേഹമുള്ളവർക്ക് നമ്മളോട് സംസാരിക്കാൻ സമയം തനിയേ ഉണ്ടായി വരും. നമ്മൾ മാത്രം എഫേർട്ടിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ബന്ധത്തിൻ്റെ ആയുസ് എത്ര നാളാണ്? നമ്മൾ ഒരു ദിവസം നിശബ്ദനായിരുന്നാൽ നമ്മളെ തിരഞ്ഞു വരാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴാണ് പല ബന്ധങ്ങളുടെയും ആഴം നമ്മൾ അളക്കുന്നത്. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ബന്ധങ്ങളിൽ നാം തോറ്റുപോകുന്നത് പലപ്പോഴും അമിതമായ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുമ്പോഴാണ്. നമ്മളൊരാളെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ തിരിച്ച് അവരും നമ്മളെ അത്രയും തന്നെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ജീവിതം എപ്പോഴും അങ്ങനെയാണോന്നില്ല. നമ്മൾ അവർക്കായി ചെയ്യുന്ന ത്യാഗങ്ങളോ നമ്മൾ അവർക്ക് നൽകുന്ന കെയറോ ഒന്നും അവർ അത്ര ഗൗരവമായി എടുത്തെന്ന് വരില്ല. അതൊരു പക്ഷേ വലിയ സങ്കടം ഉണ്ടാകുന്ന കാര്യമാണ്. നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകാൻ കാണിക്കുന്ന ആവശ്യം അവരുടെ ഭാഗത്തു നിന്ന് കാണാതിരിക്കുമ്പോൾ മനസ്സ് പതിയും മടുത്തു തുടങ്ങും. നമ്മൾ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരാളുടെ സാമീപ്യം അവർക്കൊരു ബാധ്യതയെ മാറുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്ന നിമിഷം അത് വലിയൊരു തിരിച്ചറിവാണ്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഒരു ബന്ധത്തിൽ നിന്നുമേ നമ്മൾ പതുക്കെ പിൻവാങ്ങാൻ തുടങ്ങുന്നത് അവർക്ക് നമ്മളോടുള്ള താല്പര്യം കുറയുന്നത് കാണുമ്പോഴാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, നമ്മളുടെ സാന്നിധ്യം അവർക്കൊട്ടും പ്രധാനമല്ലാതായി മാറുക, ഇതൊക്കെ കാണുമ്പോൾ ഉള്ളിൽ ഒരു വേദന തോന്നും. എങ്കിലും നമ്മളവരെ വിട്ടുപോകാൻ മടിക്കും. കാരണം അത്രമേൽ നമ്മളവരെ ഹൃദയത്തിൽ ചേർത്തിട്ടുണ്ട്. പക്ഷെ ഓർക്കുക, ആത്മാഭിമാനത്തേക്കാൾ വലുതല്ല ഒരു ബന്ധവും. നമ്മളെ വേണ്ടവർക്ക്, നമ്മുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവർക്ക് മാത്രം നമ്മുടെ സ്നേഹവും സമയവും നൽകുക. നമ്മളെ ഒരോപ്ഷനായി മാത്രം കാണുന്നവരുടെ മുന്നിൽ നമ്മൾ നമ്മുടെ സ്നേഹം യാചിക്കേണ്ടതില്ല എന്ന കൈപ്പേറി സത്യം നമ്മൾ മനസ്സിലാക്കി തീരും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ അനുഭൂതി എന്താണെന്നറിയോ? നമ്മളൊരാളെ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം തിരിച്ച് അവരും നമ്മളെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുന്നതാണ്. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ചോദിക്കാതെ തന്നെ നമ്മുടെ അരികിലേക്ക് ഓടിയെത്തുന്ന, നമ്മൾ മെസ്സേജ് അയക്കാൻ വൈകുമ്പോൾ എവിടെയായിരുന്നു എന്ന് തിരക്കുന്ന പ്രിയപ്പെട്ടവരുള്ളവർ ഭാഗ്യവാന്മാരാണ്. അത്തരം ബന്ധങ്ങളിൽ ഒരു തരത്തിലുള്ള ഈഗോയും ഉണ്ടാകില്ല. അവിടെ സ്നേഹം രണ്ടു വഴിക്കും ഒരുപോലെ ഒഴുകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവരൊരിക്കലും കൈവിട്ട് കളയരുത്. കാരണം ഈ സ്വാർത്ഥമായ ലോകത്തിൽ നമ്മളെ ജീവനായി കാണുന്ന ഒരാളെ കിട്ടുക എന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ചിലപ്പോഴൊക്കെ തുടക്കത്തിൽ വലിയ താല്പര്യവും സ്നേഹവും കാണിച്ചവർ പതുക്കെ പതുക്കെ നമ്മളിൽ നിന്നും അകന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരു കാലത്ത് മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നവർ ഇന്ന് സംസാരിക്കാൻ വാക്കുകളില്ലാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടാവും. ഇത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമുക്കെവിടെയാണ് തെറ്റ് പറ്റിയത് എന്ന്. ആക്ച്വലി തെറ്റ് നമ്മുടെ ഭാഗത്തല്ല, അവരുടെ പ്രയോറിറ്റി മാറിപ്പോയതാണ്. നമ്മൾ അവരെ പഴയതുപോലെ തന്നെ സ്നേഹിക്കുമ്പോൾ അവരുടെ ലോകത്ത് പുതിയ ആളുകളും പുതിയ താല്പര്യങ്ങളും വന്നിട്ടുണ്ടാവും. ഈ മാറ്റം അംഗീകരിക്കുക എന്നത് കഠിനമാണ്, എങ്കിലും യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയേ വഴിയുള്ളൂ. ശരിയല്ലേ? കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരാണോ എന്ന് ചിന്തിച്ച് കൂട്ടുന്നതിനിടയിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. ആരെങ്കിലും നമ്മളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മൂല്യം കുറഞ്ഞു എന്നല്ല, മറിച്ച് അവർക്ക് നമ്മുടെ സ്നേഹം മനസ്സിലാക്കാനുള്ള ശേഷിയില്ല എന്നതാണ്. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർക്കായി നമ്മുടെ ഹൃദയം തുറന്നിടുക. നമ്മളെ വേദനിപ്പിക്കുന്നവരിൽ നിന്നും പതുക്കെ അകലം പാലിക്കുക. ഈ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് സ്വയം ഒന്ന് ഉറപ്പിച്ചു പറയുക, ഞാൻ മറ്റാരേക്കാളും എന്നെ സ്നേഹിക്കുന്നുവെന്ന്. കേൾക്കുക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സംഗീതം അനന്ത സാഗരമാണ്. ഈ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. തിരമാലകൾ എണ്ണി കുളിർ കാറ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് തന്നെ പുണ്യമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ ജലനീലിമയെ ഒന്ന് തൊടാൻ കഴിഞ്ഞാലോ? അനിർവചനീയമായ പരമാനന്ദം. ആ ആനന്ദമൂർച്ചയിൽ എല്ലാം മലിഞ്ഞില്ലാതാകുന്നു. ചിതലുവീണ പുരത്തറകൾ, കർമ്മബന്ധങ്ങളുടെ താമര നൂലുകൾ, ഈറക്കുഴലുകൾ, ക്ലാവ് പിടിച്ച സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ലയിച്ചു ചേരുന്നു. ഒന്നു മാത്രം കാതിൽ മുഴങ്ങുന്നു, സ്പർശിക്കുന്നു. സംഗീതമയമായ അഗ്നിഭാവമായ ബ്രഹ്മം, പ്രണവാകാരം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.